എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടകം 28 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. മിത്രം എന്ന വാക്കിൽ നിന്ന് ശത്രു എന്ന വാക്കിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 2 മണിക്ക് നിയമവേദി, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്.

0: 6-5 രാമായണ മാസ പ്രത്യേക പരിപാടി. 7 മണിക്ക് അറിയാം അറിവ് നേടാം. 8 മണിക്ക് സുന്ദര സഞ്ചാരം. രാത്രി 8:30 മേഘമൽഹാർ. 9:30 കറണ്ട് അഫെയർസ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് August 13. ഹാരി ബ്രെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചതും ആസിയൻ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതും ദേശീയപാത നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതുമൊക്കെ ഒരു August 13. August 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 13. 1913 August 13 ഹാരി ബ്രെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത്. August 1947 ഇന്നേ ദിവസമായിരുന്നു തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയന കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ ആസിയൻ കരാറിൽ ഒപ്പുവെച്ചത് 2009 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളുമായി നികുതിരഹിത സ്വതന്ത്ര വ്യാപാരം നടത്തുന്നതിനായി ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യ ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ആസിയൻ രാജ്യങ്ങൾ. August 13 ചിന്താമൻ റാവു ദേശ്മുഖ് റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത്. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ചിന്താമൻ റാവു ദേശ്മുഖ്. ദേശീയപാതാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചത് 1956 August 13. August 13 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 2 ദിവസം മുൻപ് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ പുതുതായി വരച്ച അതിർത്തികളിലൂടെ ട്രക്കിംഗ് നടത്തി. ത്രിപുര വളരെക്കാലം നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്നു. 1947 August 13 ത്രിപുരയിലെ രാജ്ഞി മഹാറാണി കാഞ്ചൻ പ്രഭദേവിയും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ലയന കരാറിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. August 13 ഫെഡറൽ കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ഹരിലാൽ ജക്കി സുൻദാസ് ഖനിയ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആധുനിക നഴ്സിംഗിന് അടിത്തറപ്പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ചരമദിനമാണ് ഇന്ന്. വിളക്കേന്ത്യ വനിത എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗലിനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 1910 ഇന്നേ ദിവസമായിരുന്നു അവർ അന്തരിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ചുമുക്കി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് MP ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. KSRTCയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.

0: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച എം എസ് മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോ ഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണ് ഇത്. മഞ്ഞു പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധസേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
0: 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും August 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ MKC നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 2 സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോണിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമിഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16-അംഗ ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിക്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജി ലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണമുൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: പക്ഷ സംസദ് കോ ചലനേ ഹി നഹീ ദേ രഹാ ഹൈ ദോനോ ഗ്രൂഹോ മേ തോ കോയി ജാകർ ക്യാ കരേഗാ. ജഹാൻ തക് ചർച്ച കാ സവാൽ ഹൈ സർക്കാർ കി ഓർ സേ കിരൺ റിജിജു ജി നേ ബഹുത് സ്പഷ്ട കർ ദിയാ ഹൈ കി ജോ നീറ്റ് ആന്ദോളൻ കെ ഛാത്ര പ്രദർശൻ പർ സഭി പ്രകാർ കി ചർച്ച കർനേ കെ ലിയേ സർക്കാർ തയ്യാർ ഹൈ ഓർ ചർച്ച കെ ലിയേ സമയ സുനിശ്ചിത് കിയാ ജായ ഓർ വിപക്ഷ തയ്യാർ ഹോ ജായ.
0: സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയിസസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേനാ സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരംഗ ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരംഗ യാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴേച്ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യാവതരണം അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 മണിക്കൂർ നീണ്ടു നിൽക്കും. പ്രവേശനം സൗജന്യമാണ്.
1: ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000-ലധികം പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 ആയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ 1st ഘട്ടത്തിലെ 2 മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620 ആണ്. 552 പേരാണ് 1st ഘട്ടത്തിലെ 4 മൊഡ്യൂളും വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 2 പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 മണിക്കൂർ ദൈർഘ്യമുള്ള 4 മൊഡ്യൂളുകളാണ് 1st ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICT സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29 ആയി. യൂറോപ്പിലും UKയിലും കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22 ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയ

0: നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇംഗ്ലണ്ടിലാണ് ഇവിടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയെന്ന. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ, ആ.

0: ഭൂമിയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ

0: പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Gramabhangi tayaraki avadhrippikkunnathu RJ Sreelakshmi. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന നാട്ടുവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. മലയാളത്തിലെ കൊല്ലവർഷത്തിൽ ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയാണുള്ളത്. അതിൽ നാം ആധ്യാത്മികമായി കരുതുന്ന പുണ്യമാസമാണ് കർക്കടകം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കർക്കടക മാസം കനത്ത മഴയാൽ അടയാളപ്പെടുത്തിയിരുന്നു. പ്രകൃതിയുടെ ക്രോധം തടയാൻ ആളുകൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ഒരു മാസമായിരുന്നു അത്. ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാത്തിലും ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില പാരമ്പര്യങ്ങൾ നാം ഇന്നും പിന്തുടരുന്നു. ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം കർക്കിടകത്തോടെ ആരംഭിക്കുന്നു. ഓണത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമല്ല, ആയുർവേദ ചികിത്സയുടെയും ശരീര സംരക്ഷണത്തിന്റെയും മാസം കൂടിയാണ് കർക്കടകം. നവോന്മേഷദായകമായ ആത്മീയ സമീപനത്തോടെ മലയാളം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിനായി കർക്കടക മാസത്തിന്റെ അവസാന ദിവസം വരെ രാമായണം പാരായണം ചെയ്യുന്നു.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കൊല്ലവർഷത്തിലെ അവസാന മാസമായ കർക്കടക മാസത്തിന്റെ പ്രത്യേകതകളിലൂടെയാണ് ഇന്നത്തെ ഗ്രാമഭംഗിയുടെ യാത്ര. കർക്കടക മാസത്തിൽ ദശപുഷ്പം മുടിയിൽ ചൂടുന്നത് ഒരു പ്രധാന കാഴ്ചയാണ്. കറുകയെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുടിയിൽ ചൂടുക, മുക്കുറ്റി ചാന്തുണ്ടാക്കി കുറി തൊടുക തുടങ്ങിയവ ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. മുക്കുറ്റിയില കയ്യിലിട്ട് ഞെരടി നീരെടുത്ത് നെറ്റിയിൽ തൊടാറുമുണ്ട്. കർക്കടകം 12 വരെ എല്ലാ അമ്മമാരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചേമ്പ്, മത്തൻ, കുമ്പളം, തഴുതാമ തുടങ്ങിയ ഇലകളടങ്ങിയ പത്തിലത്തോരൻ വളരെ പ്രധാനമാണ് ഈ മാസത്തിൽ. മഴക്കാലത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ചൂടുള്ളതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ഭക്ഷണം അത്യാവശ്യമാണ്. താള്, ആനക്കൊടുത്തൂവ, പയറില, ചീര മുതലായവയൊക്കെ നമ്മുടെ പറമ്പിൽ യഥേഷ്ടം കിട്ടുന്നവയുമാണ്. ഈ മാസത്തിൽ വിശേഷപ്പെട്ട ഒന്നാണ് കർക്കടക കഞ്ഞി. മുക്കുറ്റി, പൂവാങ്കുറുന്തില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവരനെല്ല്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കടക കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. കർക്കടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കടകവാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടുന്നു. ഈ ദിവസം കാക്കകൾക്കും വലിയ പ്രാധാന്യമാണ്. പൂർവികരുടെ ആത്മാക്കൾ കാക്കകളായി മാറുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ അവയ്ക്ക് ഈ ദിവസം വെള്ളവും ഭക്ഷണവും ഒരുക്കി വെക്കുന്നു. പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിപ്പേരുണ്ടെങ്കിലും എന്തെല്ലാം സവിശേഷതകളാണ് ഈ മാസത്തിനുള്ളത്? കർക്കടക മാസത്തിന്റെ ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അടുത്തയാഴ്ച വീണ്ടും എത്താം ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന

0: സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും ടക്കും

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി August 3 ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Listening to Radio Swandanam 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: நினைச்சு போய்
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലംയുടെ
5: കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മെഗ ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം
1: 90 ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക് ഓൺ യുവർ ഫേവറിറ്റ് റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെയൊക്കെയുള്ള കശുവണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള ക്യാഷ്യു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞൊരു സ്വാഗതം. ഇന്ന് ഒരു പുതിയ ദിവസമാണ്, പുതിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ചില തിരിച്ചുവരവുകളുണ്ട്. അതിനൊരു പ്രത്യേക സുഖമാണ് അല്ലേ? ഒരു കാത്തിരിപ്പും ഒരു തിരിച്ചുവരവും ഒക്കെ ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു തിരിച്ചുവരവുമായി നമ്മളോടൊപ്പം ഒരു പ്രിയപ്പെട്ട വ്യക്തി കൂടിയുണ്ട്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ രജനി ഗിരീഷാണ്.
0: യെസ്, കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവാണ് രജനി ഗിരീഷിൻ്റേത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. എന്നാ, എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുവാനുമുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്: 8848557785. നമ്പർ ഒരിക്കൽ കൂടി പറയാം:
1: 8848558785. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു ശുഭദിനം നേരുകയാണ്. അപ്പം ദേ ഞാനിങ് എത്തി. നല്ല ഉഷാറായിട്ടുള്ള തിരിച്ചുവരവാണ്. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പം നമുക്ക് ഇന്ന് 13 August 2026 വ്യാഴം, 1201 ആണ്ട് കർക്കിടകം 28 ആണ്. നമുക്ക് ആദ്യമായി ഒരു ശുഭചിന്ത പങ്കുവെച്ചിട്ട് ബീന നമുക്ക് മുന്നോട്ട് പോകാം
0: അല്ലേ?
1: അപ്പം ശുഭചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ലൈവിലും, ഞാനിരിക്കുന്ന ലൈവ്, പ്രീത ടീച്ചർ, നമ്മുടെ മോസ്റ്റ്ലി ഉള്ള എല്ലാ ആർജീസും ഇടയ്ക്കിടയ്ക്ക് ഒരു ശുഭചിന്തയും ഒരു കുസൃതി ചോദ്യം ഒക്കെ ആയിട്ടാണ് നമ്മുടെ ശ്രോതാക്കളോട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ശുഭചിന്ത ബീന, ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസമാണ് അല്ലേ? ചിലപ്പോഴൊക്കെ ആ വിശ്വാസത്തിൻ്റെ താക്കോല് നാം കൊണ്ട് മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഈ വിലയേറിയ വിശ്വാസത്തെ നമ്മൾ വിശ്വസ്തരെന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കുകയും അവിടെ നമുക്ക് തെറ്റുപറ്റുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും അല്ലേ?
0: ഉറപ്പായിട്ടും നമ്മൾ ബന്ധങ്ങൾ

0: അല്ല, എപ്പോഴും ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു വാക്കിൽ കൂടിയൊന്നും അല്ല, അതൊരു വിശ്വാസമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ചില വിശ്വാസങ്ങളുണ്ട്. ഏത് കാലത്തും എവിടെ ഇരുന്നാലും ആ ഒരു വിശ്വാസമാണ് ആ സ്നേഹത്തിന്റെ ഒരു ദൃഢത എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നിടത്തു നിന്നാണ് ഒരു വിശ്വാസം ഉണ്ടാകുന്നത്, ഒരു ബന്ധം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ബന്ധങ്ങൾക്കിടയിൽ വിശ്വാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്.
1: പിന്നെ നമ്മൾ എത്ര അകന്നിരുന്നാലും എത്രയോ വർഷം കാണാതിരുന്നാലും ചില വ്യക്തികളെ നാം ഏൽപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ താക്കോലുണ്ട്, അവരത് ഒരിക്കലും കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിച്ച് ഇരിക്കും. നമുക്ക് വിശ്വസ്തരെന്ന് തോന്നിപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഭയങ്കര നല്ല മനസ്സോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്ന് പറയും. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് തെറ്റുപറ്റിയോ എന്ന് നമുക്ക് തോന്നാം. അപ്പം ദേ ഇന്നത്തെ ഈ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടേതെന്ന് കരുതിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ അത്ര കണ്ട് അങ്ങ് പെട്ടെന്ന് ഓടിച്ചെന്ന് വിശ്വാസത്തോടെ ഒന്നും പറയാതെ നമ്മളൊന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി മാത്രം ആ ട്രസ്റ്റ് നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞങ്ങൾ രണ്ടാളും പങ്കുവയ്ക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും വിശ്വാസമാണ്, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് അല്ലേ.
1: അതുപോലെ തന്നെയാണ് നമുക്ക് കുറേയധികം വിശേഷങ്ങളിലേക്ക് കടക്കാനുണ്ട്. നമ്മുടെ ശുഭചിന്ത കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയാനുള്ളത്, ഇന്നലെ ഈറനണിഞ്ഞ് ഓർമ്മകൾക്ക് മുന്നിൽ പിതൃതർപ്പണം ചെയ്യാനായിട്ട് ആയിരങ്ങളാണ് സ്നാനഘട്ടത്തിലേക്ക് ഒഴുകിയെത്തിയത് അല്ലേ.
0: അതെ, ഒരു വിശ്വാസത്തിന്റെ ദിനം കൂടി കടന്നു പോയിരിക്കുന്നു അല്ലേ.
1: അതെ അതെ, സ്നാനഘട്ടങ്ങളിൽ ഓർമ്മകൾ ഇങ്ങനെ ഈറനണിയുകയായിരുന്നു. പവിത്രമണിഞ്ഞ് പിതൃപരമ്പരകൾക്ക് ജലവും എള്ളും ഒക്കെ തർപ്പണം ചെയ്തും പുഷ്പമർപ്പിച്ചും ജനസഹസ്രങ്ങളാണ് ശ്രദ്ധയോടെ ഇന്നലെ ശ്രാദ്ധമൂട്ടിയത്. പിതൃമോക്ഷത്തിന് കർക്കടകവാവ് ബലിതർപ്പണം നടത്തി പിൻ തലമുറ തൊഴുതുമടങ്ങി. തിലഹവനമൊക്കെ കഴിഞ്ഞ് ഇന്നലെ എല്ലാവരും നല്ല രീതിയിൽ ശാസ്ത്രീയം, അതായത് ഇന്നലത്തെ ബലിതർപ്പണ ചടങ്ങുകളെല്ലായിടവും നല്ല അച്ചടക്കത്തോടുകൂടി നടന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് നമ്മുടെ അടുത്തായാലും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അധികൃതർ നല്ല രീതിയിൽ ക്രമീകരിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു മേന്മ.
0: എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കോർപ്പറേഷൻ നേതൃത്വത്തിൽ 50 ദിവസം മുമ്പ് തന്നെ അവർ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അല്ലേ. June 22 ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും ഒക്കെ ഒരു പ്രതിനിധികളുടെയൊക്കെ ഒരു യോഗം ചേരുകയും അതിനോടകം വെച്ച് തന്നെ അവരെല്ലാ കാര്യങ്ങളും സെറ്റാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ തീർന്നു, വളരെ ഭംഗിയായി തീർന്നു.
1: നമ്മുടെ അടുത്ത് തിരുമുല്ലവാരത്ത് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ എല്ലാം ക്രമീകരണങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. പിന്നെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളായ നമ്മുടെ മുണ്ടയ്ക്കൽ, പാപനാശം, അഷ്ടമുടി, വീരഭദ്രം സ്വാമി ക്ഷേത്രത്തിലെ ആ തുടങ്ങിയിടങ്ങളിലൊക്കെ 10,000 ആൾക്കാരാണ് ബലിയിട്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ മഴ മാറി നിന്ന് കടലൊക്കെ ശാന്തമായി നല്ല രീതിയിൽ ഭക്തർക്ക് അതൊക്കെ ചെയ്ത് മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ KSRTC പ്രത്യേക സർവീസുകളൊക്കെ നടത്തിയെന്നാണ് പറഞ്ഞത്. പ്രധാന സ്നാനഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ KSRTC സർവീസുകൾ നടത്തി, എല്ലാവരോടും സഹകരിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് അന്തരീക്ഷവും പ്രകൃതിയും ജനങ്ങളും അധികൃതരും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നല്ല ക്രമീകരണത്തോടുകൂടി നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുത്ത് മാതൃകയാക്കിയ ഒരു ബലിതർപ്പണ ചടങ്ങായിരുന്നു എല്ലാ സ്നാനഘട്ടങ്ങളിലും ഇന്നലെ നടന്നത്.
0: അതെ, വളരെ വളരെ എന്താ പറയുക, സമാധാനപരമായ അല്ലെങ്കിൽ വൃത്തിയുള്ള നല്ല ശാന്തമായ ഒരു ബലിതർപ്പണം തന്നെയായിരുന്നു നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഇന്നലെ നടന്നത് അല്ലേ. അപ്പോൾ ഇന്നലെ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും ഈ വർഷത്തെ ആ ഒരു ബലിതർപ്പണത്തോടുകൂടി ആ ഒരു പരിഭവം പരാതിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ബലിതർപ്പണം.
1: അപ്പം പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം ഓണത്തിരക്കൊക്കെ തുടങ്ങി. അപ്പം വാഹന പാർക്കിങ്ങൊക്കെ തോന്നിയ രീതിയിലായാൽ നമുക്ക് ജനം ആകെ വലയും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് അലേർട്ടാകണം. തിരക്കുകളൊക്കെ, ഓണത്തിരക്കുകളിലും ഓണവിശേഷങ്ങളിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഒരുപാട് ശ്രോതാക്കളുടെ മെസ്സേജുകളൊക്കെ ഉണ്ടെന്ന് ബീന എന്നോട് ഇവിടുത്തെ എല്ലാ RJ'സും എന്നെ വിളിച്ചറിയിക്കും. രജനി ചേച്ചി എങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, രജനീഗിരീഷ് വരുന്നില്ലേന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറയും. അപ്പം നമുക്കിതേ നല്ല നല്ല ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളും കുറേയധികം വാർത്തകളുമായിട്ടാണ് ഞാനും ബീനിയ ഗോവേരിയും കൂടെ ഇന്ന് ലൈവിൽ ഇരിക്കുന്നത്. ബീനിയ നല്ല ഉഷാറായിട്ടാണ്.
0: തീർച്ചയായിട്ടും, കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രജനി ചേച്ചിയുടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആ രജനി ചേച്ചി വന്നതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ കൂടെ ഇരുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇന്ന് എനിക്കുണ്ട്. മാത്രമല്ല നമ്മുടെ ശ്രോ ശ്രോതാക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ പറയുകയും ചെയ്തു എൻ്റെയും ചേച്ചിയുടെ ഒരു കോംബോ ആവശ്യമാണെന്ന് അവരിങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് രണ്ടുപേരുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555875. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം അല്ലേ ചേച്ചി? അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ,

0: ഫോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
3: ഞാൻ രജനി ഗിരീഷാണ്.
2: അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5587 8585. അപ്പോൾ പെട്ടെന്ന് തന്നെ വിശേഷങ്ങളൊക്കെ അറിയിച്ചോളൂ. രജനി ചേച്ചി വന്നതിന് ശേഷം ഇതാ എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ശരി തന്നെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ.
3: ബീന, നമ്മൾ ശുഭചിന്തയായിരുന്നു പങ്കുവച്ചത്. നമുക്ക് കുറേ സന്തോഷകരമായ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷമുണ്ട്, ഒപ്പം നമുക്ക് ഡൽഹിയിൽ നിന്നുള്ളൊരു വാർത്ത വരുന്നത് നമ്മുടെ നീണ്ട 2 മണിക്കൂർ ചർച്ചയ്ക്കൊക്കെ ശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിൽ നിന്നും കേരളം എന്നാക്കി മാറ്റിയൊരു ബില്ല് രാജ്യസഭയൊക്കെ പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ലോക്സഭ ചർച്ച ചെയ്തത്. കൂടാതെ ബിൽ പാസ്സാക്കിയതിന് ശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നായി മാറും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒത്തിരി സന്തോഷമാണെന്ന് അറിയാം. അപ്പം ഞങ്ങൾ കുറേയധികം അപ്ഡേറ്റ്സ് ബീന കുവേര ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ്.
2: അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. അത് മാത്രമല്ല, ഓഗസ്റ്റ് 15 വരികയാണ് അല്ലേ. ത്രിവർണം നിറഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നാട് ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്, നമ്മുടെ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം എന്താ പറയണ്ടേ, സ്വാതന്ത്ര്യദിനത്തിന് അതിന് മുന്നോടിയായിട്ട് ദേശീയ പതാക അതുപോലെ തന്നെ അതിൻ്റെ അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങാൻ കൊല്ലം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ ഇങ്ങനെ തിക്കും തിരക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കളർഫുൾ ആണ്.
3: അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആശ്രമ മൈതാനത്ത് അരങ്ങേറുന്ന ആ ഒരു വർണ്ണശബളാപമായ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ തുടക്കം എന്നോണം ആശ്രമ മൈതാനത്തൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. നമ്മുടെ എല്ലാ ഡിഫൻസുകളും, എയർഫോഴ്സ്, നേവി, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ NCC കേഡറ്റ്സുകൾ, നമ്മുടെ NGOസും, അവരെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതൊരു രാവിലെ ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെയാണ് ആശ്രമ മൈതാനത്ത് ആരംഭിക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു വാവ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഉടനെ സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുക, അത് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മുടെ ഓണത്തെ വരവേൽക്കുക. അങ്ങനെ മൊത്തത്തിലൊരു ഒരു ആഘോഷത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്, നാടും നഗരവും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വർണ്ണ അന്തരീക്ഷം, ഒരു ഉത്സവ അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കടകളിലായാലും ശരി തന്നെ. ഇപ്പം ഈ ഓണത്തിന് വരവേൽക്കാനുള്ള ആ ഒരു രീതിയും അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് അനുസരിച്ചുള്ള പതാകകളും കാര്യങ്ങളും വർണ്ണക്കൊടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ
3: കുട്ടികളെല്ലാം തന്നെ എല്ലാവരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഫ്ലാഗുകളൊക്കെ, ഇനിയൊക്കെ നമുക്ക് എല്ലാവരും ഇങ്ങനെ തെരുവോരങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലാഗിൻ്റെ കച്ചവടക്കാരൊക്കെ നിൽക്കും. നമുക്കതൊരു ത്രില്ലാണ്, നമുക്ക് അത് പറയാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലത്ത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം വരാൻ പോകുകയാണ്. അത് വരുന്നത് അഷ്ടമുടി കായലിൽ അരങ്ങേറുന്ന ആ ഒരു ട്രോഫി, പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിന് മുഖ്യാതിഥിയായി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനനായ കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപിയും നമ്മുടെ ബഹുമാനനായ പ്രേമചന്ദ്രൻ MP എന്നിവരൊക്കെ ഇന്നലെ രാഷ്ട്രപതിയെ സന്ദർശിച്ചിട്ട് ഇങ്ങനെ ഔദ്യോഗിക ക്ഷണം ആ ഒരു പത്രം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രപതി അത് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇക്കുറി കേരള പിറവി ദിനത്തിൽ നവംബർ 1 തന്നെയാണ് നമ്മുടെ കൊല്ലത്ത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ബീന ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ അരങ്ങൊഴിയാതെ ഓരോ ഉത്സവങ്ങൾ വരുന്നതിൻ്റെ ഒരു കാഴ്ച കാണാം. ഒപ്പം ഞങ്ങൾ കുറേയധികം വാർത്തകളിലേക്ക് വരാം, പക്ഷേ അതിനിടയിലൂടെയും നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങൾ, ചില പനി കൂടുന്നു, പനിയുടെ തോത് വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കൊല്ലത്ത് വ്യാപകമായി പനി പടരുന്നു എന്നൊക്കെ. അപ്പം നമ്മളൊന്ന് അലേർട്ടാവണം. അതിലേക്കൊക്കെ ഞങ്ങൾ ഡീറ്റെയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം വരുന്നത് ദീപാവലിയോടനുബന്ധിച്ച് ആണ് ഒരു വാർത്ത വരുന്നത്, മൊബൈൽ നിരക്കുകൾ വരും ദിവസങ്ങളിൽ കൂടിയേക്കും എന്നൊരു വാർത്ത. അപ്പോൾ ആ ഡീറ്റെയിലോട്ടൊക്കെ നമ്മൾ വരുന്നതിന് മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്.
2: അതെ, നമുക്ക് ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് മെസ്സേജുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ശ്രോതാക്കൾ നിൽക്കുകയാണ്. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന, രജനി ഗിരീഷ് ശുഭദിന ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കും ഇന്ന് നല്ലൊരു ശുഭദിനം നേരുകയാണ്, സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ എത്തിയിരിക്കുകയാണ് രജന ചേച്ചി എന്നുള്ളത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. എല്ലാവരും ഇങ്ങനെ ഹാർദവുമായി ചേച്ചിയെ സ്വീകരിക്കുകയാണ്. അപ്പോൾ വാക്കുകൾക്ക് തെളിവ് ചോദിക്കാതെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ബന്ധമാണ് വിശ്വാസം എന്നാണ് നമ്മുടെ കവിത ചേച്ചി പറയുന്നത്. കാരണം നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്, വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ശുഭദിനത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കവിത ചേച്ചി പറയുന്നത് വാക്കുകൾക്ക് തെളിവ് ചോദിക്കാതെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ബന്ധമായിരിക്കും എപ്പോഴും വിശ്വാസം.
3: ഭയങ്കര ഡെപ്തിൽ കവിത, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ കവിത പറഞ്ഞ ആ കാര്യത്തിൽ നല്ല രീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ആ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ എലാബറേറ്റ് ചെയ്ത് നമുക്കൊരു ലൈവ് മൊത്തം പറയാൻ തന്നെ ഒരു കാര്യമാണ്.
2: ഉറപ്പായിട്ടും വിശ്വാസമാണല്ലോ എപ്പോഴും എല്ലാ ബന്ധങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, വിശ്വാസം തന്നെയാണ്.

0: ഒരു കാര്യത്തിൽ അത് നമുക്ക് നാളെ ഭാവിയിൽ ഭയങ്കരമായി ദോഷം ചെയ്യുന്ന തരത്തിൽ അവർ മറ്റുള്ള വ്യക്തികളോട് പറഞ്ഞു എന്ന് കരുതുമ്പോൾ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം. ചിലരുടെ വാക്കുകൾ ചില ഇടങ്ങളിൽ നമ്മൾ നമ്മുടെ മരണത്തോളം നാം കാത്തു സൂക്ഷിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളുകളിൽ. മറ്റൊരാൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ഒരു താക്കോലാണ് വിശ്വാസത്തിൻ്റെ. അത് ഇല്ലാതെയാകുന്ന നിമിഷം ആ ബന്ധങ്ങളിൽ വീഴുന്ന ഒരു വിള്ളലുകളുണ്ട്. അപ്പം വിള്ളലുകൾക്കപ്പുറം നമുക്ക് ആ വ്യക്തി നഷ്ടപ്പെട്ട് എന്നതിനപ്പുറം തന്നെ നമ്മൾക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ അതിലൊരു ചതി, ആ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടുകാരായിട്ട് വരുന്ന ആ ഒരു ചതിയും കളവും ഒക്കെയാണ് ആദ്യം വരുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കിടക്കുന്ന രണ്ട് വാക്കുകളാണ് കള്ളം ചതി എന്നുള്ളത്. അപ്പം നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന്. അപ്പം നമുക്ക് ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് ഏറ്റവും ദുഃഖകരമായ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളിൽ നിന്നും നമ്മൾ ചതിക്കപ്പെട്ടു എന്നറിയുന്നൊരു വാർത്ത ഭയങ്കര വലുതാണ്. അപ്പം കവിത, നമ്മുടെ ശുഭചിന്ത ഇന്ന് കണ്ടിട്ട് നല്ല വാക്കുകളാണ് എഴുതി അറിയിച്ചിരിക്കുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ബന്ധങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ രജനിയുടെ തിരിച്ചുവരവ് ഒരു ആഘോഷമാക്കട്ടെ എന്നും ആശംസിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആഘോഷമായി തന്നെയാണ് നമ്മുടെ രജനി ചേച്ചി എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാബുരായൻ സാറ് പറഞ്ഞിരിക്കുന്നു, രജനി ടീച്ചർ വന്നതിൽ സന്തോഷം.
0: താങ്ക് യു സാർ.
1: വീണയ്ക്കും രജനി ടീച്ചറിനും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ തിരുമുല്ലാവാരത്ത് ബലിതർപ്പണം ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ തിരക്ക് കുറവായിരുന്നു, കഴിഞ്ഞ വർഷം തിരക്ക് കൂടുതലായിരുന്നു. കുളത്തിൽ കുളിക്കാൻ വന്നപ്പോൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ടവറൊക്കെ കാണാൻ സാധിച്ചു, അതൊരു പ്രത്യേക സന്തോഷമായിരുന്നു.
0: താങ്ക് യു സാർ.
1: കൂടെ ഉള്ളവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു അത് റേഡിയോ സാന്ത്വനത്തിൻ്റെ ടവറാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനമാണ് അല്ലേ. നമ്മുടെ അടുത്ത് വരെ വരികയും നമ്മളെ അറിയുകയൊക്കെ ചെയ്യുക അല്ലേ. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ റേഡിയോ സാന്ത്വനമാണ് ഞങ്ങളുടേതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു സന്തോഷം, അതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസം. ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്.
0: പിന്നെ നമ്മുടെയൊക്കെ ബാക്ക് ബോൺ ഇവരാണ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പേരെടുത്ത് ഒരാളെ പറയുന്നില്ല, എല്ലാ വ്യക്തികളും നമ്മളിലേക്ക് സ്ഥിരമായി മെസ്സേജുകളായി. ചില ബിസി ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേന്ന് നമ്മളോട് പറയും, ഞാൻ ഇന്നലെ തിരക്കായിരുന്നു, ഇന്നലെ ഞാൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പം നമ്മളെന്തോ ഒരു കുടുംബത്തിൻ്റെ നമ്മൾ ഒരു ഒരേ മെമ്പേഴ്സാണ്. അപ്പം അങ്ങനെ നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദിയാണ്. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്, ഞാനും ബീനയും കുറേ അധികം കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് അല്ലേ ബീന.
1: അപ്പോൾ നമ്മുടെ എൽദോ പറഞ്ഞിട്ടുണ്ട്, ശുഭദിനം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ അടിമാലിയെ തിരക്കിയ ഉണ്ണി, ഉണ്ണി എന്ന് പറയുന്നത് ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഉണ്ണി എന്നുള്ള പേരിൽ ഇപ്പോൾ വിളിക്കുന്നത്, അദ്ദേഹത്തിനും ശുഭദിനം നേരുന്നു. എന്നിട്ട് വനജാമയ്ക്ക് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് എൽദോ. അപ്പോൾ എല്ലാവർക്കും എൽദോ ഇന്ന് ഒരു ശുഭദിനം നേരുകയാണ്. എൽദോയുടെ ശുഭദിനം ഞങ്ങൾ എല്ലാവരിലേക്കും പാസ് ചെയ്തിരിക്കുന്നു. വനജാമയ്ക്ക് ഒരു വലിയൊരു ഹായ് പറഞ്ഞിരിക്കുകയാണ്.
0: അപ്പം നമ്മുടെ അടിമാലി സുഹൃത്തുക്കളെല്ലാം തന്നെ നല്ല ഉഷാറായി കൂടെയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവർക്കും നമ്മുടെ എല്ലാ വ്യക്തികൾക്കും നമ്മൾ ഇന്ന് ശുഭചിന്തയും ശുഭദിനവും ഒക്കെ പങ്കുവച്ചുകൊണ്ട് നമ്മൾ കുറേ കുറേ വാർത്തകളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അല്ലേ. നമുക്ക് പറഞ്ഞത് നമ്മൾ മൊബൈൽ നിരക്കുകൾ വരും ദിവസങ്ങളിൽ കൂടിയേക്കുമെന്നുള്ളൊരു വാർത്തയാണ്. അപ്പം നമ്മുടെ ഈ ഒരു എയർടെൽ ചില പ്രീപെയ്ഡ് പ്ലാനുകളൊക്കെ നിർത്തലാക്കി എന്നാണ് അറിയുന്നത്. ഈ പ്ലാനുകളൊക്കെ ഓരോന്നിൻ്റെയും തൊട്ടു മുകളിലുള്ള പ്ലാനുകൾക്ക് നിലവിലുള്ളതിനേക്കാൾ ഏകദേശം 5 മുതൽ 10% വരെ നിരക്ക് അധികമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട്, ദീപാവലിയൊക്കെ വരികയാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഓരോ കമ്പനികളിലും അവരവരുടെ പ്ലാനുകളിലൊക്കെ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയാണ്. മൊബൈൽ നിരക്ക് കൂടുകയാണ്. ഓണവും ഈ ദീപാവലിയും ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ സൗണ്ടൊന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ കോളൊക്കെ വിളിക്കാൻ, വിദേശത്തിരിക്കുന്ന എല്ലാവരുമായിട്ട് നമുക്ക് ലോകമെമ്പാടുമുള്ള വ്യക്തികളുമായിട്ട് നമ്മളെ കൂട്ടിയിണക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ പ്ലാനിൻ്റെയൊക്കെ വില കൂടുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു
1: നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും വിളിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമല്ല, ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകം നമ്മുടെയൊക്കെ പിക്ക് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും മെസ്സേജുകളൊക്കെ അയക്കാറുള്ളത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം വരുന്നുണ്ട്, ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ മെസ്സേജുകൾ അയക്കാനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മെസ്സേജുകൾ ഉപയോഗിക്കേണ്ടാത്ത ആൾക്കാർ പോലും ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിരക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ശരി തന്നെ, ഇതൊരു സന്തോഷകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും നമ്മൾ അത് ഏറ്റെടുത്തിരിക്കും.

0: ണല്ലേ. അപ്പൊ മൊബൈൽ ഫോണിന്റെ കുറച്ച് ഉപയോഗം കുറഞ്ഞു കിട്ടുമായിരിക്കും ഈ ഒരു കാരണം കൊണ്ടെന്ന് നമുക്കും കരുതാം അല്ലേ.
1: എനിക്ക് തോന്നുന്നില്ല ബീന, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ആരും ഒരു 5 രൂപ 10 രൂപ കൂടി എന്ന് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയെന്ന് പോകും. 5 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ ഈ 5 രൂപ 10 രൂപ കൂടുന്നതനുസരിച്ച് നമ്മൾ പോലും അറിയത്തില്ല. ഗ്രാജുവലി ഇങ്ങനെ ഒരു 3 മന്ത്സിൽ നമുക്കിത് 5 രൂപ കൂടി, അടുത്ത മാസം ഒരു 10 രൂപ കൂടി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ അതൊരു 100 ലൈറ്റ് എത്തി നിൽക്കുന്നത്. അപ്പം നമ്മൾ 299 എന്നൊക്കെയുള്ള പ്ലാനുകൾ പെട്ടെന്ന് 399 കയറുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 രൂപ തന്നെ അതൊരു വലിയ വേർത്താണ് നമുക്ക്. കാരണം നമുക്കതൊരു 2-വീലറിൽ ഒരാൾക്ക് പെട്രോൾ അടിക്കുന്നതിന് നമുക്കൊരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 1.5 ലിറ്റർ പെട്രോളൊക്കെ അടിക്കാൻ 100 ലിറ്റർ അല്ലേ.
0: ഏതായാലും ഈ 1 ലിറ്റർ പെട്രോളിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ ഈ പറയുന്നത് പോലുള്ള സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അവരുടെ ഒരു മെസ്സേജുകളൊക്കെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. നമ്മളുടെ ഒരു മെസ്സേജ് ചെല്ലുന്നത് ഒരു വലിയ കാര്യമാണ്. ഏതായാലും ശരി തന്നെ മൊബൈലിന്റെ റീചാർജിന്റെ ഒക്കെ നിരക്കൊക്കെ കൂടിയതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848 5587 85. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവർ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗവേരയും എന്നോടൊപ്പം ഉള്ളത്
7: ഞാൻ രജനി ഗിരീഷാണ്.
6: അതെ
7: ബീന, നമ്മൾ ഒരു വിശേഷപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ്, ഒരു ട്രസ്റ്റ് ഇഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വലിയ ഇതിൽ നമ്മൾ ശുഭ ചിന്ത പങ്കുവച്ചത്. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ ബീനയെടുത്ത്, ഞാൻ വളരെ പെട്ടെന്നാണ് ബീനയായിട്ടൊന്നും ഡിസ്കസൊന്നും ചെയ്യാത്തൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ, നമ്മൾ ചില മനുഷ്യർ നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ും നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരു വിളിയോ നമ്മളുടെ ഒരു നമ്മളവരെ കാണാനോ ഒന്നും പോകാതെ ഇരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അവരിങ്ങനെ അല്ലെ ഒരു തോരാമഴ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ സ്നേഹം നിറച്ചുകൊണ്ടേയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ നമ്മൾ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, എന്നും കാണണമെന്നില്ല, സുഖമാണോ എന്നൊരു ചോദ്യമൊന്നുമില്ല അല്ലേ ബീന? ചില ബന്ധങ്ങൾ ബീനയ്ക്ക് അങ്ങനെ ഇല്ലേ?
6: ഉറപ്പായിട്ടും. കാരണം നമ്മളെപ്പോഴും കാണുന്നതോ അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുന്നതോ അല്ലെങ്കിൽ എപ്പോഴും എന്താണെന്ന് ചോദിക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ ഹൃദയത്തിൽ. കാരണം ഏത് കാലം പോയാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കാത്തവരാണ് അവർ. നമ്മൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിലോ എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലോ പോലും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ചേർത്ത് വയ്ക്കുന്ന ചില മുഖങ്ങളുണ്ട് നമുക്ക്. ആ മുഖങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമാണ്. അവരെന്നും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നവരാണ്.
7: ചില നേരമൊക്കെ നമ്മൾ ചിന്തിക്കും നമുക്ക് അടക്കാനാത്ത സ്നേഹം, ചില ആത്മബന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾക്ക് ഈ സ്നേഹത്തിൻ്റെ അളവൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മെഷർമെൻറ്റ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുത്ത് പറയാറുന്നതേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ബീനയോട് പറയുകയാണ്, ബീന ഞാനിതാ ഇത്ര

0: സ്നേഹം, ഇത്രയധികം സ്നേഹം നിറഞ്ഞ കവിയുകയാണ് ആ സ്നേഹത്തിൻ്റെ അളവ് കോലുകളെന്ന് നമുക്ക് പറയാൻ പാകത്തിൽ നമ്മുടെ എല്ലാ വ്യക്തികൾക്കും സ്നേഹം നിറച്ചുകൊണ്ടേയിരിക്കുന്ന അങ്ങ് അകലെ ഇരുന്നായാലും നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം വന്നു നിറയുന്ന കുറേ വ്യക്തിബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ബീനോട് രണ്ടു ദിവസം മുന്നേ ഞാൻ പറഞ്ഞു, നമുക്ക് സമ്മാനങ്ങൾ അല്ലേ, നമ്മുടെ അടുത്തേക്ക് സമ്മാനങ്ങളായി എത്തുന്ന ചില അപ്രതീക്ഷിതമായി നമുക്ക് ഒരു കുഞ്ഞു പൂവായാലും നമുക്ക് കിട്ടുന്ന ചില സമ്മാനങ്ങളുണ്ട്. അത് നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം വളരെ വലുതാണ്. പ്രത്യേകിച്ച് സർപ്രൈസുകൾ. അപ്പം എന്നെ ഇവിടെ റേഡിയോ സാന്ത്വനത്തിൽ എല്ലാവരും പറഞ്ഞത് ഞാൻ സർപ്രൈസ് പൊട്ടിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇവരെല്ലാം ഇങ്ങനെ ഒളിച്ചു വയ്ക്കാറുണ്ട്, രജന ചേച്ചിയോട് സർപ്രൈസ് ഒന്നും പറയണ്ട. പക്ഷേ ബീനയും നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ എല്ലാ ആർജേസും ഇവിടെ സർപ്രൈസായിട്ട് ഓരോ സമ്മാനമൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് അല്ലേ ബീന? ബീനയ്ക്ക് സമ്മാനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: സമ്മാനങ്ങളെന്ന് പറയുന്നത് എന്താ ജിഷി, നമ്മൾ സമ്മാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമ്മാനങ്ങൾ ഒരുപാട് വരികയും പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സമ്മാനം എന്ന് പറയുന്നത് അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയൊരു വസ്തുവായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അതിന് അത് ആ സമ്മാനം എന്താണ് എന്നുള്ളതല്ല, ആ സമ്മാനം തരുന്ന ആളുടെ ആ ഒരു മനസ്സ്, ആ ഒരു സ്നേഹം, അത് തരാനുണ്ടായ ആ ഒരു കാരണം, അതൊക്കെയാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് കാണേണ്ടത്. അല്ലാതെ ആ സമ്മാനത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ സമ്മാനത്തിൻ്റെ തൂക്കമോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പമോ ഒന്നുമല്ല നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചേർത്ത് വെക്കേണ്ടത്. ആ സമ്മാനം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചിലർ തരുന്നത് ഒരു പൂവായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു ചെറിയ പൂവായിരിക്കാം നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു പൂവായിരിക്കും ചിലപ്പോൾ നമുക്ക് നേർക്ക് നീട്ടുന്നത്, അത് നമ്മുടെ ഒരു സമ്മാനമാണ്. പക്ഷെ ആ പൂ തരാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ്, ആ ഒരു സ്നേഹം, അതിനെ വിലമതിക്കാനാകാത്തതാണ് ആ ഒരു സമ്മാനം എന്ന് പറയുന്നത്.
0: അതുപോലെ തന്നെ ബീന, നമ്മൾ ഈ സമ്മാനം നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു സന്തോഷം, ഒപ്പം തന്നെ നമുക്ക് അർഹതപ്പെട്ട ചില ഇടങ്ങളിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മൾ ചിന്തിക്കും ഓ അവരെനിക്കത് തന്നിരുന്നെങ്കിൽ ആ സമ്മാനം എന്തോ ആണെന്നൊന്നും നമുക്കൊരു അങ്ങനെ ഒരു നിശ്ചയമൊന്നുമില്ല അല്ലേ ബീന? അപ്പം നമുക്ക് ആ വ്യക്തി, ആ തരുന്ന വ്യക്തിയാണ് പ്രാധാന്യം. ഒരു ഇവൻ ഒരു ബീന പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പൂവായാലും നമ്മുടെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ നമ്മളിലേക്ക് വന്ന് നിറയുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു ആ ഒരു ആർത്തലച്ചു വരുന്ന ഒരു ഒരു ഒരു കുഞ്ഞു നാദം നമ്മുടെ ചെവികളിൽ ഇങ്ങനെ കേൾക്കാൻ തീ പരിഗണിച്ചു.
1: അതെ, രജന ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ ഒരു പൂവാകട്ടെ അല്ലെങ്കിൽ ഒരു പേനയാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമാകട്ടെ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് നോക്കൂല്ലേ? അപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് തനിക്കുള്ള സമ്മാനമാണ് ഇതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചിരി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിരി നമ്മുടെ മുഖത്തേക്ക് വരും അല്ലേ? ആ ഒരു സന്തോഷത്തിന്റെ ചിരി ഉണ്ട്.
0: അതുപോലെ തന്നെയാണ് പിന്നെ ചില ഇടങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആയിരിക്കാം, ചില ഇടങ്ങളിൽ നമ്മൾ അന്നത്തെ ജന്മനാളിന് ഒരുപക്ഷെ നമ്മുടെ തിരക്കുകളിൽ നമ്മൾ മുതിർന്ന വ്യക്തികളാണ്, കുട്ടിയുടെ ജന്മനാളൊക്കെ എല്ലാവരും ഓർത്ത് വയ്ക്കാറുണ്ട്, മുതിർന്ന വ്യക്തികളായിരിക്കാം. അപ്പം ആ ഇടങ്ങളിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ചില ദിവസങ്ങളിൽ തിരക്കുകൾ കൊണ്ടായിരിക്കാം നമ്മുടെ ജന്മനാളെ ഓർക്കാതെ പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഓർത്തു വെച്ചിട്ട് നമ്മളൊരിടത്തെത്തുമ്പോൾ പെട്ടെന്ന് നമ്മളറിയാതെ ഒരു ആഘോഷം അവിടെ സംഘടിപ്പിക്കുക, നമ്മളെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അവർ പെട്ടെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇട്ടിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് നിറയുന്ന ചില മനുഷ്യരുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും നമ്മളിലേക്ക് നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റെ അളവ്, ഒപ്പം സമ്മാനങ്ങൾ. സ്നേഹം കൂടണമെങ്കിൽ സമ്മാനം തരണമെന്നൊന്നുമില്ല അല്ലേ ബീന?
1: അപ്പം
0: നമ്മളിലേക്ക് ഒരു ചിരി അല്ലെങ്കിൽ ഒരു നനുത്ത സ്പർശം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹഗ്ഗ് നമുക്ക് നമ്മൾ തകർന്നു എന്ന നിമിഷത്തിൽ നമുക്ക് ഓടി അണയാൻ എത്താൻ പറ്റിയ ഒരു ചുമല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ധന്യമാണ്. അതിന് രക്തബന്ധം വേണമെന്നൊന്നുമില്ല, നല്ല നല്ല ആത്മബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഇവയൊക്കെ നമുക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജിയിലാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും പോകുന്നത്. കൂടെ ഞാനുണ്ട്, ഇതൊന്നും അല്ല, നിനക്ക് കാത്തിരിക്കൂ, നമുക്ക് നാളെ നല്ലൊരു വഴി തുറക്കും എന്നൊക്കെയുള്ളൊരു വാക്കും ഒരു പ്രസൻസും ഒക്കെ തരുന്ന ആ ഒരു ഫീലിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ ബീന?
1: തീർച്ചയായിട്ടും. നമുക്ക് നമ്മുടെ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജോബിച്ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓർക്കുക നിങ്ങൾക്കൊരാളെ എപ്പോഴും പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ കേമനായതുകൊണ്ടോ അയാൾ മണ്ടനായതുകൊണ്ടോ എന്നല്ല, മറിച്ച് നിങ്ങളിൽ അയാൾ എത്രമാത്രം വിശ്വാസവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ശുഭദിനം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും എന്താ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വാക്കുകൾ തന്നെയാണ് അതല്ലേ? നമ്മളിൽ ഒരാൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ മണ്ടനായതുകൊണ്ടല്ല അവർ നമ്മളെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മണ്ടനാക്കുന്നത്, പക്ഷെ നമ്മൾ അവരെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ അവർ നമ്മളെ പറ്റിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നിന്നു

0: കൊടുക്കാറുണ്ടല്ലേ.
1: നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചേർന്ന് നിൽക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരത് മനസ്സിലാകുന്നില്ല. അവരോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് നമ്മളെ ആ ചേർത്ത് നിർത്തുന്നത് അല്ലെ.
0: വീന പറഞ്ഞ വലിയൊരു കാര്യമാണ് ഇപ്പൊ ഈ ജോബി നമ്മളിലേക്ക് ഈ ഒരു മെസ്സേജുമായിട്ട് എത്തിയപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മൾക്ക് നല്ലതായിട്ട് അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കള്ളം പറയുകയാണ്, പക്ഷെ നമ്മുടെ സ്നേഹം, നമ്മുടെ അവരോടുള്ള അത്രയും വിശ്വാസം കൊണ്ട് നമ്മൾ അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി നല്ല രീതിയിൽ തലകുലുക്കി നമ്മളെല്ലാത്തിനും യെസ് വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതെന്താണ്? അവിടെയും സ്നേഹമാണ് ഏറ്റവും വലിയ
1: വിശ്വാസം.
0: അതെ അതെ അതെ.
1: അപ്പോൾ ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം പറഞ്ഞിട്ടുണ്ട് ജോബിച്ചേട്ടൻ. അപ്പോൾ ജോബിച്ചേട്ടൻ തിരിച്ചും ഞങ്ങളൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കുസൃതി ചോദ്യം. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം, ഇതാണ് കടങ്കഥയാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്നുള്ളതാണ് കടങ്കഥ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്കഥയ്ക്കുള്ള ഉത്തരങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളും ഒക്കെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555.
0: അപ്പോൾ ബിന, നമുക്ക് അടുത്ത ഒരു ഗാനത്തിലേക്കൊക്കെ പോകാനുള്ള സമയമായി. നമുക്ക് മനോഹരമായ ഒരു ഗാനമാണ് മലയാളിയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ തേന്മഴ പൊഴിക്കുന്ന അനശ്വര ഗാനമാണ്. അതായത് ഇതൊക്കെ ഈ അരനൂറ്റാണ്ടൊക്കെ പിന്നിട്ടിട്ടും ഈ ഗാനത്തിൻ്റെ ഒരിക്കലും ഒരു ജാലക തിരശീല തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സുറുമി എഴുതിയ മിഴികളെ എന്നുള്ളൊരു ഗാനമാണ്. ഈ പാട്ട് എഴുതുമ്പോൾ ഭാര്യ ഖദീജയായിരുന്നത്രേ യൂസുഫ് അലി കച്ചേരിയുടെ മനസ്സിലെന്നാണ് പാട്ട് ചിട്ടപ്പെടുത്തിയിട്ട് അദ്ദേഹം ഹാർമോണിയത്തിൽ ശ്രുതി ഒപ്പിച്ച് സംഗീത സംവിധായകൻ ബാബുരാജ് ഈ ഗാനങ്ങളെല്ലാം ഈ ഗാനം തന്നെ അതിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ പാടുന്നത് കേട്ട് യൂസുഫ് അലി കച്ചേരി വിതുമ്പിക്കരഞ്ഞു. ഈ അതായത് ഈ ഒരു കഥയ്ക്ക് ഈ പാട്ടിനോളം തന്നെ പഴക്കമുണ്ട്. അപ്പോൾ ആ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഈ അടുത്ത ഒരു ഗാനമായി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്. അപ്പം നമുക്ക് മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ലൈവിൽ ഞാൻ രജനി ഗിരീഷും ടെക്നിക്കൽ സപ്പോർട്ടായി നമ്മുടെ ശ്രീലക്ഷ്മിയും നമ്മുടെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ എന്നാണ് പറഞ്ഞത്. അപ്പം എത്ര ഡെപ്തിലാണ് ഈ ഒരു ഗാനം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. കലാതീതമായി നമ്മളൊക്കെ ഈ മനുഷ്യാഴ്ചയിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോയാലും തുടച്ചു നീക്കിയാലും ഈ ഗാനം അനശ്വര ഗാനത്തിൻ്റെ ഓർമ്മയിൽ അലിഞ്ഞ് ഇനി വരുന്ന ഓരോ തലമുറയും അവരുടെ ഒക്കെ ചുണ്ടിലൂടെ നല്ല നല്ല മനോഹര ഇതിലൂടെ ഇതിങ്ങനെ നമ്മളിലേക്ക് നിറയട്ടെ എന്നൊരു ഇത് നമുക്ക് കൊടുക്കാൻ.
3: നല്ലൊരു ഗാനമാണ് നമ്മൾ ആസ്വദിച്ചത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അതൊരു നല്ല ഗാനമായി നല്ല ഗാനം ആസ്വദിച്ചു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ അവർക്ക് വാട്സപ്പിൽ വിശേഷങ്ങൾ അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555875. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് പാലക്കാട് നിന്ന് നമ്മുടെ ശ്രീകുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ബീന, നമസ്കാരം ശ്രീകുട്ടി, രജനി, ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഞാനും അമ്മയും അടുക്കളയിലെ ഉച്ചക്കലത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ റേഡിയോ FM കേട്ടുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നലത്തെ കർക്കിടക വാവിനെയൊക്കെ കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എപ്പോഴോ പാലക്കാട്ടേക്ക് വരുന്നത് ഓണത്തിന് രണ്ടുപേരും എപ്പോഴോ പാലക്കാട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണെന്ന് നമ്മൾ രണ്ടുപേരും ആണോ എന്ന് എനിക്കറിയില്ല. ഓണത്തിന് രണ്ടുപേരും പാലക്കാട് വരണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. ശ്രീകുട്ടി, ഈ ഒരു സ്നേഹത്തോടെയുള്ള ഈ ഒരു വിളി ഇല്ലേ, പാലക്കാട് ഇരുന്ന് ഞങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തോടെയുള്ള ഒരു വിളി, അതുപോലെ തന്നെ ഉച്ചക്കലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കറികൾക്ക് എന്തായാലും കുറച്ചുകൂടി സ്വാദ് കൂടുതലായിരിക്കും.
2: ശ്രീകുട്ടി ഇരിക്കുന്നത് പാലക്കാടിന്റെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ശ്രീകുട്ടി ഇരുന്ന് ഈ മെസ്സേജ് അയക്കുന്ന ഈ മനോഹര ഗ്രാമം എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ഓടി അണയാൻ കൊതിക്കുന്ന തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് നമ്മൾ മനസ്സ് ശാന്തമാക്കി ഓടി അണയാൻ കൊതിക്കുന്ന ഒരു പാലക്കാടിൻ്റെ ഒരു ഉൾ ഗ്രാമമാണ് എൻ്റെ മനസ്സിലേക്ക് നിറയുന്നത്. അപ്പോൾ അമ്മയും ശ്രീകുട്ടിയൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം കേൾക്കുന്നു. ബീനയെയും എന്നോടൊപ്പം തന്നെ ബീനയെയും നമുക്ക് വരൂ ചേച്ചി എന്നുള്ള ആ ഒരു പാലക്കാടിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ആ ഒരു വിളി ബീനയും ഇവിടെ റേഡിയോ സാന്ത്വനം ടീമും മൊത്തത്തിൽ ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യും. നമ്മൾ ഓരോ മാസവും ഞങ്ങൾ പാലക്കാട് പോകാൻ പ്ലാൻ ചെയ്യാറുണ്ട്. പാലക്കാടൊക്കെ ഒന്ന് ഓടി വരണം. ഞാനാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരൊക്കെ അതിൽ നിന്ന് തെന്നി മാറി വേറെ വഴികളിലേക്ക് പോകും. അപ്പോൾ ശ്രീകുട്ടി സന്തോഷം അമ്മയോടും പറയുക. അപ്പം ഓണത്തിരക്കുകളിലും ഓണത്തിൻ്റെ പാലക്കാടാകുമ്പോൾ പ്രത്യേകിച്ച് അവരെല്ലാത്തിനും നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കും. ചക്ക വഴച്ചിയത്, മുറുക്ക് ഇതൊക്കെ ഇടുന്ന എല്ലാ തിരക്കുകളിൽ നിന്നും റേഡിയോ സാന്ത്വനത്തെയും ഓർത്തതിന് ഒത്തിരി സന്തോഷമല്ലേ.
3: തീർച്ചയായിട്ടും നമ്മുടെ സനോജ് നമുക്ക് 3 പൂക്കളും ഒരു നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പൊ സനോജ് ഇങ്ങനെ ഒരു മടിയനാണ് കേട്ടോ. ബാക്കിയുള്ളവരെ
2: സനോജ് മടിയനല്ല,
3: പ്രീതി ടീച്ചർ ഇരിക്കുമ്പോഴാണ് സനോജ് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കാറുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ 3 പൂക്കളിലൊക്കെ അങ്ങ്
2: ഒതുക്കുകയാണ്.
3: ഹായ് ബീന, ഹായ് സനോജ്, രജനി ചേച്ചി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നാളായി പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോ ആൻസർ ഒക്കെ തന്നിട്ടുണ്ട് സനോജ്. അപ്പൊ ആൻസറുകൾ ശരിയാണോ എന്നുള്ളത് നമ്മളല്ല പറയേണ്ടത്, ബാബുരാൻ സാറാണ് നമ്മൾ

0: കടങ്കഥ ചോദിച്ചിരിക്കുന്നത്. കടങ്കഥ ഇതാണ്, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്നുള്ളതാണ്. അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് നമുക്ക് ആൻസറുകളൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണ്, നമ്മുടെ രാജം ചേച്ചി സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, ചേച്ചിക്കും സുഖമാണെന്ന് തന്നെ കരുതുന്നു അല്ലേ. അപ്പോൾ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഗിരീഷ് മാം, എവിടെയായിരുന്നു?
1: താങ്ക് യു, താങ്ക് യു. ഞാൻ കുറച്ച്
0: തിരക്കിലൊക്കെ ആയിരുന്നു. ഏതായാലും ഇതാ തിരികെ എത്തിയിരിക്കുകയാണ്. ബീനമാം സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട്, പിന്നെ എനിക്ക് സുഖമാണ്, വളരെ സുഖമാണ്.
1: ഞാൻ ഈ രണ്ടു മാസമായിട്ടൊക്കെ കണ്ട കാഴ്ചകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെ കുറേയധികം പറയാനുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ആർജേസും പിന്നെ ബീനയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും, നമ്മുടെ പ്രീത ടീച്ചറും ആതിരയും പാർവതിയും ശ്രീലക്ഷ്മിയും ബീനയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് കുറേ കണ്ട കാഴ്ചകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങളും ഈ ഓണത്തിരക്കുകളിലും ഓണത്തിന് ടൂറൊക്കെ പ്ലാൻ ചെയ്ത് അത് കഴിഞ്ഞ് വരുമ്പം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളോട് പറയാനല്ലേ.
0: അതെ, രാജൻ ചേട്ടൻ നമ്മുടെ രജനി ചേച്ചിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു.
0: ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം.
1: അതെ അതെ ബീന, നമ്മളിങ്ങനെ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷവും ഓണാഘോഷവും ഒക്കെ നടക്കുന്നതിനിടയിൽ പകർച്ചപ്പനിയിൽ തളർന്ന് നമ്മുടെ കൊല്ലം ജില്ല ഇങ്ങനെ ഇരിക്കുകയാണ്. പനി ബാധിച്ച് ഈ മാസം ആശുപത്രികളിൽ എത്തിയത് ഏകദേശം 7000-ൽ പേരാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പകർച്ചപ്പനിയിൽ നമ്മുടെ ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലൊക്കെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പനി ബാധിച്ച് തന്നെ എല്ലായിടവും ആശുപത്രിയിൽ എത്തിയ ഈ 7000-ൽ പേര് ആരോഗ്യവകുപ്പിൻ്റെ ഒരു കണക്കെടുപ്പാണ്. അപ്പം ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മാസം ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും പനിക്കാരുടെ എണ്ണം 500-ൽ ഒരു ദിവസം തന്നെ എത്തുന്നത്. അത് ഈ ഡെങ്കിപ്പനിയുണ്ട്, എലിപ്പനിയുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മളെല്ലാത്തിനെ അതിജീവിക്കും. നമ്മൾ പനി ബാധിച്ചാലും നമ്മൾ ആ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഡോക്ടർ തരുന്ന നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജില്ലയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നൊരു ആശംസയും പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. ബീന, നമുക്കിങ്ങനെ പനിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും നമുക്ക് കീടനാശിനികളെക്കുറിച്ച് നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെയധികം ആശങ്ക തരുന്ന ഒരു വാർത്തയുണ്ട്. കേരളത്തിൽ നിന്നുള്ള 81 സാമ്പിളുകളിൽ അപകടകരമായ തോതിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിത്തുകളിൽ ഒക്കെ വരുന്ന വിവിധ സാമ്പിൾ വിത്തുകളിൽ വ്യാജൻ വരുന്നു എന്നാണ് പറയുന്നത്. ഈ 4 തന്നെ വിവിധ വിളകളുടെ വിത്ത് സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് ഗുണനിലവാരമില്ലാത്തതായി ഒരുപാട് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ കണക്ക് വളരെ വലുതാണ്. അതൊന്നൊക്കെ ആശങ്ക ഒരുപക്ഷെ നമുക്കുണ്ടാവും, അതുകൊണ്ട് പറയുന്നില്ല അല്ലേ ബീന. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി സാമ്പിളുകളിൽ അപകടകരമായ തോതിൽ നമ്മുടെ കീടനാശിനിയുടെ അവശിഷ്ടം കണ്ടെത്തിയെന്നിരിക്കും. നമ്മൾ വിശ്വസിച്ച് ഫ്രൂട്ട്സിൻ്റെ സ്റ്റോളിൻ്റെ മുന്നിൽ പോയി നിന്ന് നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. അവരുടെയും കുറ്റമല്ല ഇത്, എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടം എന്താണെന്നൊന്നും നമുക്കൊരിക്കലും കണ്ടെത്താനൊന്നും കഴിയില്ല. നമ്മൾ ഇഷ്ടത്തോടെ ഒന്നുകിൽ നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു രോഗി സന്ദർശനത്തിനോ അല്ലെങ്കിൽ വീട്ടുപയോഗത്തിനോ മേടിക്കുന്ന ഈ പഴത്തിലൊക്കെ അപകടകരമായ കീടനാശിനികളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇല്ലേ ബിന, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്.
0: തീർച്ചയായിട്ടും ഒന്ന് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഹെൽത്ത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട ഈ ഒരു സമയത്ത് നമ്മൾ ഈ പച്ചക്കറിയിൽ കൂടിയും അല്ലെങ്കിൽ പഴത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒരു കീടനാശിനി വരുന്നു എന്നുള്ളത് നമ്മൾക്ക് ആരോഗ്യകരമായി വളരെയേറെ വിഷമഘട്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നത്.
1: കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴം പച്ചക്കറികൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള 3601 സാമ്പിളുകളിൽ 81 കീടനാശിനിയുടെ അവശിഷ്ടം കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ കർണാടകയും തെലുങ്കാനയും മഹാരാഷ്ട്ര ഹരിയാന ഇങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നും പഴം പച്ചക്കറികളിലൊക്കെ തന്നെ കൂടിയ അളവിൽ കീടനാശിനികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നു. ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറികളിൽ കീടനാശിനികളുടെ സാന്നിധ്യം അതിൽ അവരിൽ തീരെ ഇല്ലായിരുന്നു എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നുള്ളത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് കീടനാശിനി തളിച്ച് അവർ വച്ചിരിക്കുന്നു, അവർ അതൊന്നും തളിക്കാതെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുമ്പം എവിടെയാണ് നമ്മൾ, ആരെയാണ് വിശ്വസിക്കുന്നത്? അപ്പോഴേ വിശ്വാസം പിന്നെ കയറി വരും.
0: വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത്, വിശ്വാസം വീണ്ടും വീണ്ടും കയറി വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാം വിശ്വസിക്കുന്നത് കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ശ്രീജ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, രജനി ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ ചേച്ചി, സുഖമായിരിക്കുന്നോ? സുഖമാണെന്ന് തന്നെ കരുതുന്നു. രജനി തിരിച്ചു വന്നതിൽ വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നല്ലൊരു
0: സന്തോഷത്തോടു കൂടിയാണ് രജനി ചേച്ചിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെയും ഷീജ ചേച്ചിയും പറഞ്ഞിരിക്കുന്നത് ഇതാണ്, വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് രണ്ട് ഓണ സമ്മാനം കിട്ടിയെന്നാണ്. അത് എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആണ് തന്നത്, അവർക്ക് എന്റെ പ്രിയപ്പെട്ട ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്, നമുക്ക് ബാബുരാൻ സാർ ചോദിച്ച കടങ്കഥയ്ക്ക് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്,
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
0: ഒരുപാട് പേര്
1: ഷീജയും പറഞ്ഞത് ഷീജ സമ്മാനത്തെ കുറിച്ചാണല്ലേ, സമ്മാനത്തെ കുറിച്ച് തന്നെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ കുറിച്ചാണ് ഷീജയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന വാക്കുകളൊക്കെ അവര് നമ്മിലേക്ക് വളരെ വലിയ കാര്യങ്ങളായി നിറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
0: നമ്മുടെ സിന്ധു ചേച്ചി എറണാകുളത്ത് നിന്ന് ഹായ് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ തന്നിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ്,
0: അതെ ഗുഡ് മോർണിംഗ്. ഞങ്ങളും നല്ല സന്തോഷത്തോടു കൂടി ഒരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
5: ശ്രീലക്ഷ്, ഞാൻ രജനി ഗിരീഷാണ്. നമ്മളോട് ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയാണ്. ഞാൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ, കാരണം നമ്മുടെ എല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ശ്രീലക്ഷ്മി തന്നെയാണല്ലോ.
4: ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്നിങ്ങനെ ഓർത്തോർത്തിരുന്ന് സ്വന്തം പേര് പോലും മറന്ന് ശ്രീലക്ഷ്മിയുടെ പേര് പറഞ്ഞു പോയി.
5: ശ്രീലക്ഷ്മി നമ്മുടെയൊക്കെ
4: ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശ്രീലക്ഷ്മിയിൽ വിശ്വാസം അർപ്പിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്.
5: റേഡിയോ സാധനത്തിന്റെ പ്രിയങ്കരിയായ ആർജി അല്ലേ ശ്രീലക്ഷ്മി. ശ്രോതാക്കൾക്ക് ശ്രീലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണെന്നേ, അതാണ് ഞാൻ പെട്ടെന്ന് അവരുടെ പേര് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്.
4: അതെ, മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 11:07 സമയം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഇനി കുറച്ച് സമയം കൂടി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നാൽ നമ്മുടെ

0: പിന്നെ നമ്മളെ മൻസൂർ പറഞ്ഞ പാട്ടാണ്.
1: അതെ, നമ്മൾ മൻസൂർ ചേട്ടൻ മിസ്റ്റർ ഇന്ത്യ എന്ന സിനിമയിൽ ഒരു ഗാനമൊക്കെ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ തിരികെ എത്തിയത്. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
2: ഹലോ, നമസ്കാരമുണ്ട്. ഇന്നലെ ബലിതർപ്പണത്തെ കുറിച്ച് ചർച്ച ചെയ്ത കാര്യം വളരെ ഫലപ്രദമായിരുന്നു. അത് ബലിയെക്കുറിച്ച്, ബലി ഇടുന്നതിനെക്കുറിച്ച്, അത് അതിൻ്റെ രീതികളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കർമ്മ രീതികളും പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കിക്കൊടുത്ത ആ ആചാര്യന് എൻ്റെ ആദ്യം ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. കുറച്ചാളുകൾക്ക് മാത്രം ചിലപ്പോൾ അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. എങ്കിൽ തന്നെയും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചർച്ചയായിരുന്നു ഇന്നലെ നമ്മുടെ ആ സ്വാമി ഡോക്ടർ എന്ന് പറയുന്നത്, കറക്റ്റ് പേരറിയില്ല, അദ്ദേഹം അവതരിപ്പിച്ച കാര്യം വളരെ നല്ല ഫലപ്രദമായ എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഇപ്പൊ നാളെ ബലിതർപ്പണമാണെങ്കിൽ ഇന്നത് സംരക്ഷണം ചെയ്താൽ വളരെ ഉപകാരപ്രദമാകും. കാരണം നാളെ ബലിതർപ്പണത്തിന് പോകുന്നവർക്ക് ഇന്നത് കേട്ടിട്ട് അതിൻ്റെ രീതി കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
1: അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഇങ്ങനെ നമ്മൾ ഇന്നലെ ഒരു ബലിതർപ്പണത്തോടുകൂടി, കർക്കിടക വാവ് ബലിതർപ്പണത്തോടുകൂടി നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം പോലെ നമ്മൾ
3: ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ഡിസ്കഷൻ ആയിരുന്നു ഇന്നലെ നമ്മുടെ കർക്കിടക വാവ് ബലിതർപ്പണത്തെക്കുറിച്ച് ഡോക്ടർ ആർ ശങ്കരനാരായണ ശർമ്മ നടത്തിയത്. അദ്ദേഹം താന്ത്രിക വചസ്പതിയാണ്. മംഗലത്ത് മഠത്തിലെ ആ ഒരു വ്യക്തി, വിശിഷ്ട വ്യക്തി ഇവിടെ ഇന്നലെ റേഡിയോയിലെത്തി ശ്രോതാക്കളുമായി പക്ഷെ പറഞ്ഞതിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഉപദേശം തന്നതിൽ ഒത്തിരി താങ്ക് യു. നമ്മൾ അടുത്ത വർഷത്തെ ബലിതർപ്പണത്തിനൊക്കെ അത് ആലോചിച്ച്
1: ഇനിയുള്ള നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും റേഡിയോ സാന്ത്വനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ ശ്രോതാക്കളുടെയൊക്കെ ഒരു പുഷ്പാഞ്ജലി നേരുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു.
3: താങ്ക് യു, താങ്ക് യു, വളരെ നല്ലൊരു മെസ്സേജ്.
1: അതെ, അപ്പോൾ ബാബുരാൻ സാറ് നമ്മുടെ കടങ്കഥയ്ക്ക് ഉത്തരമൊക്കെ തന്നിട്ടുണ്ട്. കടങ്കഥ ഇതായിരുന്നു, ബാബുരാൻ സാറ് ചോദിച്ച വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറുകൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉമാനന്ദിനി മാഡം അയച്ചിരിക്കുന്നു ചന്ദനത്തോപ്പിൽ നിന്ന് ആകാശത്തിലെ ചന്ദ്രൻ എന്നയച്ചിട്ടുണ്ട്, പക്ഷേ അതല്ല ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ കിട്ടും, കാരണം എല്ലാവരും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ബാബുരാൻ സാർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഉത്തരം സനോജിന് വളരെ നിസ്സാരമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
3: സനോജ് എന്നാ ബുദ്ധിജീവിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഞാൻ ഈ കടകഥയൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. കാരണം പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഒട്ടും ആലോചിക്കാതെ കറക്റ്റ് ഉത്തരവുമായി നമ്മുടെ മുന്നിലേക്ക് വർഷങ്ങളായി എത്തുന്ന ശ്രോതാവാണ് നമ്മുടെ സനോജ്.
1: അതെ, അപ്പോൾ നമ്മുടെ സനോജിന് വേണ്ടി നിസാരം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നിസാരമായി തന്നെ സനോജ് ഞാൻ ആൻസറൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിന്ധു ചേച്ചി വലിയൊരു ഹേർട്ടൊക്കെ നമുക്ക് തിരികെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ റീജ ചേച്ചി അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഞാൻ റീജ, രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു എന്ന്.
3: തീർച്ചയായിട്ടും
1: ഞങ്ങൾക്ക് ഹാപ്പി തന്നെയാണ്, കാരണം നിങ്ങളോടൊപ്പം ഒക്കെ ഇങ്ങനെ ഇരുന്നല്ലേ നമ്മൾ ഈ ഒരു ലൈവിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൻസറൊക്കെ അയച്ചിട്ടുണ്ട് റീജ ചേച്ചി, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. രാജം ചേച്ചിയും അയച്ചിട്ടുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമായിരിക്കുന്നു.
3: രാജം ചേച്ചിക്ക് സുഖമാണല്ലോ.
1: അതെ, രാജം ചേച്ചിക്കും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ വനജ ചേച്ചി അയച്ചിരിക്കുന്നു, സാന്ത്വനം കുടുംബത്തിനും അടിമാലിയിലുള്ള എല്ലാവർക്കും നമ്മുടെ എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു തെളിഞ്ഞ സുപ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: ചേച്ചി നല്ല വാക്കുകളൊക്കെയാണ് എപ്പോഴും പറയുന്നത്. ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല മനോഹരമായ വാക്കുകളൊക്കെയാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നല്ല മ്യൂസിക് സെൻസ് ആണ്, നല്ല പാട്ടുകളൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്.
1: അതെ, നമ്മുടെ സുജ ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ് രജനി ചേച്ചി, ഞാൻ ബീന, ഗുഡ് മോർണിംഗ് ശ്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട ഒരു മെസ്സേജ് ആണ്.
3: ഞാൻ പറഞ്ഞില്ലേ നമ്മളെക്കാളും ഇഷ്ടം ശ്രീ ശ്രീലക്ഷ്മിയോടെയാണ് എന്നാണ്.
1: അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. ഉറപ്പായിട്ട് ഞങ്ങൾക്കൊക്കെ സുഖമാണ്, ചേച്ചിക്ക് സുഖമാണോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് ഇട്ടിട്ട്, കാരണം കുറച്ച് ദിവസമായി തിരക്കായിപ്പോയി, മാത്രമല്ല പനിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു, എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷു ചെയ്യുന്നു. എനിക്ക് കഭി കഭി എന്നുള്ള ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ പനിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അപ്ഡേറ്റ്സ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം

0: ഭക്ഷണത്തിലായാലും ശരി തന്നെ വീട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഹെൽത്ത് ഒക്കെ ആരോഗ്യപൂർണ്ണമായി ഇരിക്കട്ടെ എന്ന് തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കാം.
1: പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ പല രാജ്യത്തിൻ്റെ അതായത് ഗ്ലോബലി നമുക്ക് കുറേ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. ഞാനെപ്പോഴും പാലക്കാടിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും പാലക്കാട് നിന്നൊക്കെ വിശേഷങ്ങളുമായിട്ട് കുറേയധികം ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീകുട്ടി പാലക്കാട് നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചപ്പോഴും ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്രീകുട്ടിയോട് സ്പെഷ്യൽ പറയാനുള്ളത് ഞങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഓണമൊക്കെയാണ് പാലക്കാട്ടുകാർക്കുള്ളത് എന്ന് എനിക്കറിയാം. അപ്പോൾ പാലക്കാടിൻ്റെ വിശേഷങ്ങളും പാലക്കാടിലെ അടുക്കളയിൽ ഒക്കെ ഉണ്ടാക്കുന്ന രസകരമായ ഭക്ഷണ വിഭവങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങളിലേക്ക് എന്നും റേഡിയോ സാന്ത്വനത്തിൻ്റെ ലൈവൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പാലക്കാട്ട് ശ്രീകുട്ടിക്ക് നമ്മൾ ഇവിടെ നമ്മുടെ കൊല്ലത്തെ ശ്രോതാക്കളൊക്കെ വാം വെൽക്കം ആണ് തരുന്നത്. അപ്പം ശ്രീകുട്ടിയും എനിക്ക് തോന്നുന്ന ഒരു നർത്തകിയാണ് എന്നാണ് തോന്നുക. നല്ല ഭരതനാട്യ നർത്തകിയാണ് ശ്രീകുട്ടി എന്നാണ് തോന്നുക. അപ്പം ശ്രീകുട്ടിയുടെ വിശേഷങ്ങളും എല്ലാം ഞങ്ങളോട് പറയണം, പങ്കുവെക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് അല്ലേ ബിന നമുക്ക്.
0: അപ്പോൾ നമ്മുടെ ബാബുരാൻ സാർ പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാബുരാൻ സാർ ചോദിച്ച പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പം നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പം നമുക്ക് ബീന നമ്മൾ മുന്നേ പറഞ്ഞു ഓണസദ്യ ഓണം അത് കിടന്നിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഓണത്തിലാണ് അവസാനിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇക്കുറി ഓണസദ്യ ഒരുക്കാനൊക്കെ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ തയ്യാറാണ്. 83 കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. 17 മുതൽ ഓണസദ്യ വിതരണം ആരംഭിക്കും. ഓർഡറുകളൊക്കെ തന്നെ 22 മുതൽ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഓണാഘോഷങ്ങൾക്കൊക്കെ രുചിക്കൂട്ടൊരുക്കി ദേ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് കുടുംബശ്രീ. കഴിഞ്ഞ വർഷം ഓണസദ്യ വിതരണത്തിൽ സംസ്ഥാന തലത്തിൽ 1st സ്ഥാനം നേടിയതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ കൂടുതൽ വിഭവങ്ങൾ 1st സ്ഥാനം കിട്ടിയുണ്ട് ബീന. കൂടുതൽ വിഭവങ്ങളുമായിട്ടും വിപുലമായ സംവിധാനങ്ങളോടെയാണ് 83 കുടുംബശ്രീ കഫേ യൂണിറ്റുകൾ ഓണസദ്യ ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ഒരുപാട് ഓർഡറുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. 65 കഫേ യൂണിറ്റുകൾ പങ്കെടുത്ത പദ്ധതിയിലൂടെ ഏകദേശം 44.50 അങ്ങനെ അത്രയും ലക്ഷം വരുമാനം നേടിക്കൊണ്ട് കൊല്ലം സംസ്ഥാന തലത്തിൽ എത്തിയത് ഒന്നാമതായി നമുക്ക് ഭയങ്കര ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇക്കൊല്ലത്തെ ഓണസദ്യയുമായി ബന്ധപ്പെട്ട് കഫേ യൂണിറ്റുകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ആലോചനായോഗം ജില്ലാ പഞ്ചായത്തിൽ ചേർന്നു. ഓർഡറുകളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ ബ്ലോക്ക് തലത്തിലെ കോൾ സെൻ്ററുകളൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വീട്ടിൽ ഒരാളേ ഉള്ളൂ, രണ്ടാളേ ഉള്ളൂ, എനിക്ക് സദ്യ ഒരുക്കാൻ വയ്യ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പോയി കഴിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെലിവറി നമുക്ക് ഓണസദ്യ കിട്ടിയിരുന്നെങ്കിലൊക്കെ ചിന്തിക്കുന്നവർ പെട്ടെന്ന് നമ്മുടെ 17 മുതൽ ഓണസദ്യ വിതരണം ആരംഭിക്കും. 22 വരെയാണ് കോൾ സെൻ്റർ മുഖേന ഓർഡറുകൾ സ്വീകരിക്കുന്നത്, മറക്കണ്ട കേട്ടോ. അപ്പം സാധാരണ ഓണസദ്യക്ക് 170 രൂപയും 21 കൂട്ടം കറികൾക്ക് 200 രൂപയൊക്കെയാണ്. ഇക്കൂട്ടത്തെ ഇപ്രാവശ്യം അത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിഭവങ്ങളുടെ നിരക്കുമൊക്കെ കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഡെലിവറി സൗജന്യമാണ് എന്നാണ് പറയുന്നത്. കൂടാതെ ഒരു പ്രത്യേക കാര്യമുണ്ട് ബീന, അതെന്താണെന്നോ? വയോജനങ്ങൾ, രോഗികൾ തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങളിൽ മാനുഷിക പരിഗണന വേണ്ടിടത്ത് അവർ ആ ഒരു ഇളവ് തീർച്ചയായും ലഭിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എവിടെയായാലും നമ്മളൊരു ലൈനായാലും നമ്മൾ വലിയൊരു നീണ്ട ക്യൂയിലായാലും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മനുഷ്യത്വപരമായ ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇടങ്ങൾ നമ്മളെപ്പോഴും നോക്കി വയ്ക്കാറുണ്ട്. കുട്ടികൾക്ക്, വൈകല്യമുള്ളവർക്ക്, വൃദ്ധർക്ക്, ഇവർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക പരിഗണന. ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ മനുഷ്യത്വമുള്ള എല്ലാ വ്യക്തികളും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഇടങ്ങൾ ഇപ്പോൾ ഈ ഓണസദ്യക്കും കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക്
0: സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാം ഓർഡറുകളാണ് അല്ലെ, വീട്ടിലിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എത്തും. ഈ ഇടയ്ക്ക് ഒരു റീൽസ് ഞാൻ കണ്ടു, എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവണം, ഓണ പൂക്കളം വീട്ടിൽ വന്ന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ വെറുതെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും
1: സത്യമായിരുന്നു, ഒരുപാടിടങ്ങളിൽ ഉണ്ടായിരുന്നു.
0: ഇപ്പൊ ഒന്നിനും നമ്മളെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മൾ കാടുകളിലും അടുത്തുള്ള പറമ്പിലും ഒക്കെ പോയി പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നാണ് നമ്മൾ പലപ്പോഴും ഓണപ്പൂക്കളൊക്കെ ഒരുക്കിയിരുന്നതെങ്കിൽ പോലും ഇന്ന് പക്ഷെ അങ്ങനെയല്ല, എല്ലാം റെഡിമെയ്ഡ് ആണ്.
1: പിന്നെ നമ്മൾ പോയി പിച്ച് ഇടുന്ന അത്തത്തിന് നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ, ക്ഷമയോടെ നമ്മൾ കൊണ്ടുവന്ന് അത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു ഓണസദ്യക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ഗുണനിലവാരത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സദ്യ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത്. കാരണം ആരോഗ്യം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആശങ്കപ്പെടുന്നതും ആരോഗ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ മാനദണ്ഡങ്ങളൊക്കെ

0: ുണ്ട് എന്നുള്ളതൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് ലിബിയ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓണസദ്യയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഓണസദ്യയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പത്തൊമ്പതാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ രജനി ഗിരീഷും നമ്മളോടൊപ്പം ടെക്നിക്കൽ സപ്പോർട്ടായി നമ്മുടെ RJ ശ്രീലക്ഷ്മിയാണ് ഇരിക്കുന്നത്. ബീന, നമ്മൾ ഓണവിശേഷങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഓണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ഓണസദ്യയെ കുറിച്ച് അങ്ങ് തള്ളി മറിക്കുമായിരുന്നു.
0: ഒരുപാട് വിശേഷങ്ങൾ
1: അപ്പം നമ്മൾ ഓണം ഇരുന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഒരു വാർത്തയാണ് വരുന്നത്. എങ്ങനെയാലും ഓണം കറങ്ങി തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പം ഓട്ടപ്പാച്ചിലെ കാറ്ററിംഗ് മേഖലകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ്. അപ്പം 5 പേർക്കുള്ള ഓണസദ്യയിൽ ചില കാറ്ററിംഗ് സെൻ്ററുകളൊക്കെ 1700 രൂപയ്ക്ക് കൊടുത്തു തുടങ്ങി. വില കൂടുന്നു, ചിലവ് കൂടിയതനുസരിച്ച് അവർ വില കൂട്ടുന്നു. പിന്നെ ഓരോ ഓഫീസ് ആഘോഷങ്ങൾക്കൊക്കെ തന്നെ നഗരങ്ങളിൽ പലതരം നമ്മുടെ ഓഫീസുകളുണ്ട്, അവർക്കൊക്കെ തന്നെ കാറ്ററിംഗുകാരെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അപ്പം കാറ്ററിംഗ് സെൻ്ററുകാരൊക്കെ തന്നെ നല്ല തിരക്കിലാണ്. അപ്പം നമ്മുടെ കർക്കിടകം ഇക്കുറി അവസാനിക്കും മുൻപേ തന്നെ ഓണസദ്യകളൊക്കെ തുടങ്ങിയാണ്. ചിങ്ങം പറഞ്ഞ ശേഷം തിരുവോണത്തിലേക്ക് അധികം ദിവസങ്ങളില്ലെന്നതാണ് അതിൻ്റെ കാരണം. പിന്നെ ഒരു ഒരു രസകരമായ കാര്യം ബീന, നോൺ വെജ് സദ്യയൊക്കെ ആൾക്കാരെ ആവശ്യപ്പെടുന്നു. മസാലക്കറിക്ക് പകരം ചിക്കൻ കറി ആയാൽ എന്താ എന്നൊക്കെയാണ് പറയുന്നത്.
0: മാറ്റങ്ങളാണ്
1: കേരളം ചെറുതും വലുതുമായ ധാരാളം കാറ്ററിംഗ് സെന്ററുകൾ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതിലുപരി നമ്മുടെ ഓണ വിപണിയിൽ ഞാലിപ്പൂവിന്റെ സെഞ്ചുറി അടിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഓണ വിപണിയിൽ ഞാലിപ്പൂവിന് നേന്ത്രപ്പഴവും ഒക്കെ വിലയുടെ കാര്യത്തിൽ സെഞ്ചുറി ലക്ഷ്യമാക്കി കുതിക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഓണക്കാലത്ത് ഗൃഹോപകരണ വില ഓണക്കാലത്ത് കുറവാണെങ്കിലും ഓണം കഴിഞ്ഞ് ദീപാവലി വരുന്നതോടുകൂടി നമ്മൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതും കൂടാം. അപ്പം നമുക്ക് അങ്ങനെ കുറേയധികം വാർത്തകൾ. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ വാർത്ത കൊല്ലത്തിനുണ്ട്. കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ട വിദേശ കപ്പലിൽ തീപിടുത്തം നടന്നു എന്നാണ് പറയുന്നത്. അപ്പം ജനറേറ്റർ തകരാറിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണിക്കായി കൊല്ലം തുറമുഖത്തെത്തിയ ഒരു വിദേശ കപ്പലിൽ ഒരു തീപിടുത്തം വന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അധികൃതർ വളരെ പെട്ടെന്ന് കപ്പലിൻ്റെ ക്യാപ്റ്റനിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കരീബിയൻ രാജ്യത്തിൻ്റെ ഒരു കപ്പലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് അപകടം നടന്നത്. പക്ഷേ രക്ഷപ്പെടുത്തിയത് നമ്മുടെ വള്ളമറിഞ്ഞ് കടലിൽ കാണാതായ നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്ന നമ്മുടെ തീരദേശ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് യോധ എന്ന ബോട്ട് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊള്ളലേറ്റ ആളെയൊക്കെ പെട്ടെന്ന് ആശുപത്രി. നമ്മൾ കൊല്ലംകാര് പൊളിയാണെന്നേ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളും ബോട്ടും അവരിങ്ങനെ എന്ത് നടന്നാലും നമുക്ക് അവർ നമ്മളോടൊപ്പം വിളിക്കാതെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയാണ്. പക്ഷേ

0: നമ്മുടെ മനസ്സ് നമ്മുടെ കൊല്ലങ്കാരെ കുറിച്ച് ഭയങ്കര ആശയവും, ഞാൻ പാലക്കാട്ടൊക്കെ എത്തുമ്പോൾ പലയിടങ്ങളിലും ഞാൻ ആചാരനടി പപ്പടത്തിനടി എന്നൊക്കെ പറയെങ്കിലും മനസ്സ് വളരെ വിശാലമാണ്. സഹായ ഹസ്തവുമായി ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓടി പെട്ടെന്ന് എത്തും. പക്ഷെ ഒരുപാടിടങ്ങളിൽ ഞാൻ ഈ അടുത്ത് യാത്ര ചെയ്തപ്പോഴൊക്കെ തല കുമ്പിട്ടിരിക്കേണ്ടി വന്നു. രണ്ടു മൂന്നിടങ്ങളിൽ എനിക്ക് വല്ലാതെ അത് ഫീൽ ചെയ്തു. അപ്പം പക്ഷെ എന്നാലും നമ്മൾ കൊല്ലങ്കാർ ഒരിക്കലും നമ്മളാരും പുറകോട്ടൊന്നുമില്ല അല്ലേ. പിന്നെ
1: തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ജീവൻ പോലും പണയം വെച്ചാണ് അവർ എത്തുന്നത്.
0: അപ്പം പിന്നെ നമ്മുടെ ഓണക്കാലത്ത് കൂടുതൽ സർവീസുകളുമായി KSRTCയും റെയിൽവേയും ഒക്കെ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ നാളെ മുതൽ ഇറക്കിയാണ്. നമ്മളെ സഹായിക്കാനായിട്ട് അവര് കൂടെയുണ്ട് എന്നുള്ളതാണ് വളരെ വിശേഷപ്പെട്ട ഒരു
1: പൊളിക്കുകയാണ് എല്ലാ മേഖലകളിലേക്ക്.
0: അതുപോലെ തന്നെ നമുക്ക് സന്തോഷകരമായ വളരെ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനവുമായി ന്യൂയോർക്ക് വരികയാണ്. അപ്പം നമ്മുടെ US സംസ്ഥാനമായ ന്യൂയോർക്കും ന്യൂജേഴ്സിയും 15 August ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ഔദ്യോഗികമായി അവരതിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വംശജരെ ഏറെയുള്ള സംസ്ഥാനങ്ങളാണ് ഇവയൊക്കെ തന്നെ. വിവിധ മേഖലകളിൽ ഇന്ത്യൻ സമൂഹം നൽകിയ വിലപ്പെട്ട സംഭാവനകളെ ആദരിച്ചാണ് ന്യൂയോർക്ക് ഗവർണർ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൊളോണിയൽ മേധാവിത്വത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഒരു പോരാട്ടം ഒക്കെ ഗവർണർ എടുത്തു പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഒന്ന് ഉയർത്തി എഴുന്നേറ്റ് നിന്ന് ശക്തിയുക്തം നമ്മുടെ ആ ശബ്ദം ലോകത്തിലെല്ലായിടത്തും അതൊരു മാറ്റുലിയായി പ്രതിധ്വനിക്കട്ടെ എന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശംസിക്കാം അല്ലേ വീന.
1: അപ്പം അതെ, നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാൻ സാർ ഒരു കടങ്കഥ ചോദിച്ചിരുന്നു. കടങ്കഥ ഇതാണ്, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്നുള്ളതായിരുന്നു കടങ്കഥ. ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉമാ മാഡം ആൻസർ അയച്ചത് തെറ്റിപ്പോയിരുന്നു. അപ്പോൾ അത് വീണ്ടും തെറ്റിയത് അത് തിരുത്തിയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ണാണ്. അപ്പം കണ്ണെന്ന് പറയുന്നത് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്, റഷീദ ചേച്ചി അയച്ചിട്ടുണ്ട്, റീജ, പിന്നെ അതുപോലെ തന്നെ ശ്രീകുട്ടി, ഉമാമാം, രാജമുഖത്തല, നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ആൻസർ. അതുപോലെ തന്നെ നമ്മുടെ സനോജ്, എല്ലാവരും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
0: പക്ഷെ ഫസ്റ്റ് പറഞ്ഞത് സനോജ് ആയിരിക്കും.
1: തീർച്ചയായിട്ടും അത് എപ്പോഴും പറയാറുള്ളതും അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സുഭാഷ് അടിമാലിയാണ്. സുഭാഷ് പറഞ്ഞിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ് മനജ ചേച്ചിക്ക്, അടിമാലിക്കാരും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുഭാഷ്, സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. KJ എന്നാണ് നമ്മൾ സുഭാഷിനെ വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ റഷീദ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ രാജൻ ചേട്ടൻ വന്നിട്ടുണ്ട്, സൂപ്പർ ലൈവ് ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്.
0: താങ്ക് യു
1: സോ മച്ച്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ റഷീദ ചേച്ചിയാണ്. അതുപോലെ തന്നെ സനോജ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്ന പ്രോഗ്രാം വളരെ രസകരവും വ്യത്യസ്തവും പുതുമയുള്ളതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്. അതുപോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളെ ഒരുമിച്ച് കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നല്ല ശുദ്ധമായ മലയാളം കേൾക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. അതിന് രജനി ചേച്ചി തന്നെ വരണം എന്നാണ് രജനി ചേച്ചിക്ക് ഒരു ഹേർട്ട് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ.
0: സന്തോഷം.
1: അപ്പൊ എന്താ സനോജ് എനിക്കൊരു പരാതി, എന്തത് ശുദ്ധമായ മലയാളം അല്ലേ. അപ്പൊ ഇനിയും ഇതേപോലെ നല്ല കോംബോകൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മുടെ സനോജ് പറഞ്ഞിട്ടുണ്ട്. ബാബുരാൻ സാറേ, ആൻസർ നിസാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് നമ്മുടെ സനോജ്. അപ്പോ സനോജും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റഷീദ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: റഷീദ കുരിപ്പുഴ, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ആൻസർ കണ്ണാണോ?
1: അപ്പോൾ ആൻസർ ഉൾപ്പെടെയാണ് റഷീദ ചേച്ചി അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് ചിത്ര ചേച്ചി. കർക്കിടക ബാഹുബലി ദർപ്പണ പ്രോഗ്രാം ഉന്നത നിലവാരം പുലർത്തിയ ഒന്നാണ്. അജ്ഞതയിൽ നിന്നും തികഞ്ഞ അറിവിലേക്ക് നയിച്ച പ്രോഗ്രാം അവർണ്ണനീയം. തച്ചേഴത്ത് ശ്രീ വേണുഗോപാൽ സാറിൻ്റെ ചോദ്യങ്ങളും ഡോക്ടർ ശങ്കരനാരായണ ശർമ്മ നൽകിയ വിവരങ്ങളും അതീവ ഹൃദ്യമായിരുന്നു. എനിക്ക് ശരിക്കും നല്ലൊരു അറിവാണ് നേടാൻ കഴിഞ്ഞത്. റേഡിയോ സാന്ത്വനത്തിന് അനുമോദനങ്ങൾ എന്ന് പറഞ്ഞു.
0: നമ്മുടെ വേണുചേട്ടൻ ഇരിക്കുന്ന ലൈവ് ഒക്കെ തന്നെ ആയാലും വേണുചേട്ടനെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. നമ്മൾ വേണുചേട്ടനെ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഓടിയെത്തുന്നത്. നല്ല തിരക്കുള്ള മനുഷ്യനാണ്. എന്നാലും ആ ഒരു ലൈവ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ശ്രോതാവ് പറഞ്ഞത് പ്രകാരം ഇനി അടുത്ത വർഷത്തേക്ക് വാവുബലി തർപ്പണത്തിന് നമ്മൾ നേരത്തെ കൂട്ടി ഇത്തരം അറിവുകളൊക്കെ മുന്നേ പറഞ്ഞാൽ കുറച്ച് ഉപകാരമായി എന്നൊരു ശ്രോതാവ് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഞാൻ മ്യൂസിക് സെൻസ് ഉള്ളവരാണെന്നും പറഞ്ഞതിലുപരി ബുദ്ധിജീവികൾ കൂടിയാണെന്ന്

0: ഒക്കെയാണ് നമ്മുടെ എല്ലാ ലൈവിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളാണ് ഞങ്ങളുടെ ഊർജം, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അപ്പം ഈ ലൈവിൽ ഞാനും ബിരിയും കുറേ അധികം നേരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അപ്പോൾ വൈകുന്നേരം
1: നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് ശ്രീകുട്ടി അവതരിപ്പിച്ച ഗ്രാമഭംഗി കർക്കിടക മാസത്തെക്കുറിച്ചുള്ള വർണ്ണന മഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ കാതിന് തേന്മഴയായിരുന്നു, ഓ കാതിന് തേന്മഴയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ശ്രീലക്ഷ്മിയാണ്, ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ പെറ്റാണ് ശ്രീലക്ഷ്മി. അപ്പം ശ്രീലക്ഷ്മിയുടെ ഗ്രാമഭംഗിയെക്കുറിച്ചാണ് മെസ്സേജ് വന്നത്.
1: നമ്മുടെ താങ്കുതി അമ്മ, നമ്മൾ ഒരു ചെറിയൊരു തെറ്റുപറ്റി അമ്മയ്ക്ക്, അപ്പോൾ അത് അമ്മ തിരുത്തി എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ അമ്മയും ഇതിനകത്ത് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് മെസ്സേജ് അയച്ച് ഞങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാവർക്കും ഒരു താങ്ക്സ് കൂടി പറയുകയാണ്. ഇന്ന് നമുക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
0: നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിലിരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കേരളത്തിനും പുറത്തും ഇന്ത്യക്കകത്തുമായി ഒരുപാട് ശ്രോതാക്കൾ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും സാധാരണ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തെറ്റ് പറ്റിയെങ്കിൽ പോലും രാജം ചേച്ചി തെറ്റ് തിരുത്താനായിട്ടുള്ളൊരു ത്വര കാണിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാജം ചേച്ചി കറക്റ്റ് ആൻസർ ആയിരുന്നു തന്നത്. പക്ഷേ അതിന് പകരം ഉമാ മാഡം തെറ്റ് ആൻസറാണ് അയച്ചതെങ്കിലും വീണ്ടും രണ്ടാമത് കറക്റ്റ് ആൻസർ കണ്ണ് എന്ന് അയച്ചുകൊണ്ട് തന്നെ ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ് അല്ലേ. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി 3 ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങൾ

0: ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവക്കൂത്ത് തുടങ്ങിയ കലകളിലെ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് എക്സിം ചരക്കു നീക്കമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളിലേതായിരുന്നു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHA നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് CFS സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ

0: പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. മഞ്ഞു മൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരിവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ല തണ്ണീറോട്, ചൊക്രമുടി തുടങ്ങിയയിടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരിവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായി മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരി ഇരട്ടി മനോഹരമായ കൗതുകമായി മാറിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട EK 9R പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 പോയിന്റ് ഇടിഞ്ഞ് 77,876-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 പോയിന്റ് താഴ്ന്ന് 24,372-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 1,13,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. ജില്ലയിൽ നിന്ന് താലൂക്കിലേക്കും അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുക.

0: തുടർന്ന് 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സുനാമി മോക് ഡ്രില്ലിൽ സുനാമിയെ നേരിടാൻ എത്രമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്.
1: കൂർക്കംവലി ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാകില്ല. മിക്കവരുടെയും
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നു. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ

0: മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും. രാഷ്ട്രപതി ഹർഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടാം ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
1: मिनरल के विषय पर भी हो, केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
0: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം.

0: എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
2: മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
0: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898, നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന, പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18-ന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really? We can grow together.
8: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: നീ

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി 3 ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ്. ക്ഷേത്രങ്ങളിൽ ഭജനയോ പ്രാർത്ഥനയോ ആയി അവതരിപ്പിക്കപ്പെട്ടുവന്ന സോപാന സംഗീതത്തിന് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചു. ദൈവം സർവവ്യാപിയാണ് എന്ന ആശയം ഉപയോഗിച്ചാണ് അദ്ദേഹം സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി യത്നിച്ചത്. അരവിന്ദൻ സംവിധാനം ചെയ്ത അമ്മ അറിയാൻ, ഗുരുവായൂർ മഹാത്മ്യം തുടങ്ങിയ ചിത്രങ്ങളിൽ ഞെരളത്ത് അഭിനയിച്ചിട്ടുണ്ട്. 1996 ഓഗസ്റ്റ് 13 80 വയസ്സിൽ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. ഞെരളത്ത് പൊതുവാളിന്റെ ഓർമ്മ ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓർമ്മപ്പൂക്കൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി 3 ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ ആദ്യത്തേതായ സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന 14 മുതൽ 18 വരെ അനുച്ഛേദത്തിലെ Article 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനങ്ങളുടെ നിരോധനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 15 ഉറപ്പു നൽകുന്നത്. മതം, വർഗം, ജാതി, ലിംഗം, ആൺപെൺ, ട്രാൻസ്ജെൻഡർ ഭേദമാണ് ഇതുദ്ദേശിക്കുന്നത്. ജനനസ്ഥലം എന്നീ 5 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം കാരണമാക്കി രാഷ്ട്രം ഒരു പൗരനോടും വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇതാണ് വിവേചനത്തിനെതിരെയുള്ള നമ്മുടെ മൗലികാവകാശത്തിന്റെ കാതൽ. അതേപോലെ തന്നെ പൂർണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിർമ്മിച്ച് സംരക്ഷിക്കുന്നതും പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ളതുമായ കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ചും യാതൊരുവിധ വിവേചനങ്ങളും ഉപാധികളും പാടില്ല എന്ന് Article 15 നിഷ്കർഷിക്കുന്നു. രാഷ്ട്രത്തിന് നൽകുന്ന കർശന നിർദ്ദേശമായാണ് Article 15 മൗലികാവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത പൊതുവിടങ്ങളിലും ജാതി, മത, വർഗ, ലിംഗ, ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം പാടില്ല എന്ന് Article 15 നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് പൊതുവിടങ്ങളിലുള്ള കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ കേന്ദ്രങ്ങൾ, എന്നിവിടങ്ങളിലെ പ്രവേശനത്തിനും ഉപയോഗത്തിനും ഇത്തരം വിവേചനങ്ങൾ പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. പൊതു ഇടങ്ങളിലുള്ള കടകളിലെ പ്രവേശനത്തിനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനുമൊക്കെ ജാതി മത വർഗ വ്യത്യാസങ്ങളുടെ പേരിൽ വിവേചനം പാടില്ല എന്ന മൗലികാവകാശം പുതുതലമുറയിൽപ്പെട്ടവർക്ക് അത്ഭുതവും അമ്പരപ്പും സൃഷ്ടിച്ചേക്കാം. നമ്മുടെ വ്യവസ്ഥിതിയിൽ നിലനിന്ന കടുത്ത അനാചാരങ്ങളിലേക്കും അതിനെതിരായി നടന്ന ഐതിഹാസിക ചെറുത്തുനിൽപ്പുകളിലേക്കും അതുവഴി നേടിയെടുത്ത ആത്യന്തികമായ വിജയത്തിലേക്കുമുള്ള ചൂണ്ടുപലകയാണ് ആർട്ടിക്കിൾ 15. ഭരണഘടന നിലവിൽ വന്ന് 74 വർഷങ്ങൾക്കിപ്പുറം ഇത്തരം ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അനുസ്മരിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയിൽ ദാഹം കൊണ്ടും നാവു വരണ്ട ഉന്നത ജാതിയിൽപ്പെട്ട ശ്രേഷ്ഠനായ ആര്യൻ അന്നത്തെ നീചജാതിയിൽ പിറന്ന ഒരു സ്ത്രീയോട് കുടിക്കാനായി ജലം ചോദിക്കുന്നു. ദാഹിക്കുന്നു ഭഗിനി, കൃപാരസ മോഹനം കുളിർ തണ്ണീര് താശു നീ ഓമലേ തരൂ. ഇത് കേട്ട അമ്പരന്ന മനോഹരിയായ ആ സ്ത്രീ ഭയത്തോടുകൂടി തിരികെ ചോദിക്കുന്നത്, അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതു. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴു ആര്യന്മാർ. ഉന്നതകുലജാതനായ ശ്രേഷ്ഠനായ ആര്യന്റെ മറുപടി ഇതായിരുന്നു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ, നാവു വരണ്ട ഹോ, ഭീതി വേണ്ട, തരിക തനിക്കു നീ. ഈ വരികൾ കഴിഞ്ഞുപോയ ഇരുണ്ട കാലഘട്ടത്തിലെ കൊടും വിവേചനങ്ങളെക്കുറിച്ച് വരച്ചിട്ടിരിക്കുന്ന ഒരു നേർചിത്രമാണ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 15 തന്നെ തിരികെ വരാം. വിവേചനങ്ങൾ നിരോധിക്കുമ്പോഴും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ആർട്ടിക്കിൾ 15 രാഷ്ട്രത്തെ വിലക്കുന്നില്ല. ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1, സ്ത്രീകളും കുട്ടികളും. 2, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, അതായത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർ. ഇതിലെ 3 വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളാണ് 3. ഇതിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്കുള്ള സംവരണം, റെയിൽ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത മേഖലയിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക യാത്രാ സൗകര്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഒക്കെയും ഇതിനുദാഹരണമാണ്. ഇനിയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ പൗരന്മാർക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ആനുകൂല്യം പരിഗണിക്കാം. വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുവാദം നൽകുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 15(4) ആർട്ടിക്കിൾ 15(5). ഇതനുസരിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിയമം അനുശാസിക്കുന്നു. സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ ധനസഹായം കൈപ്പറ്റുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധനസഹായം ലഭിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഥവാ സ്വീകരിക്കാത്ത സ്ഥാപനങ്ങളും, എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ്, ഈ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സർക്കാർ സാമ്പത്തിക സഹായം ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സംവരണം നൽകുന്നതിൽ നിന്ന് ഭരണഘടന ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 വിഭാഗത്തെ കൂടി ഭരണഘടനാ ഭേദഗതി വഴി വിദ്യാഭ്യാസ സംവരണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, EWS എന്നറിയപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ EWS വിഭാഗത്തിന് 10% സംവരണം ഉറപ്പിക്കുന്നതാണ് ഈ ഭരണഘടനാ ഭേദഗതി. 2019 103 ഭരണഘടനാ ഭേദഗതിയുടെ ഗുണഭോക്താക്കൾ മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. ആർട്ടിക്കിൾ 15 അഞ്ചാം ക്ലോസായാണ് EWS സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാൻ

0: ഹരിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പ്രശസ്തമായ കേസിലെ വിധിന്യായത്തിൽ 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ EWS വിഭാഗത്തിന് നൽകിയ 10% സംവരണ ആനുകൂല്യം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരല്ല എന്നും നിലവിൽ സംവരണം ലഭ്യമായിട്ടുള്ള വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതല്ല എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊരു പ്രസക്തമായ വിധിന്യായം DP ജോഷി വേഴ്സസ് മധ്യഭാരത് എന്നതാണ്. ഈ കേസിലെ പ്രസിദ്ധമായ വിധിന്യായമനുസരിച്ച് ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം എന്നാൽ താമസസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം അല്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയുണ്ടായി. അതായത് പ്ലേസ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് റെസിഡൻസും പരിഗണിക്കുമ്പോൾ Article 15 അനുശാസിക്കുന്ന വിവേചനത്തിന്റെ പരിധിയിൽ പ്ലേസ് ഓഫ് ബർത്ത് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ തീരുമാനം. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി 1952 നടത്തുകയുണ്ടായി. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം ദൊരൈരാജൻ എന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന സംവരണം SC ST OBC വിഭാഗങ്ങളുടെ മൗലികാവകാശമായി മാറിയത് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ Article 15 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് മനസ്സിലായല്ലോ. സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന സംവരണത്തിലൂടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രത്യേക വ്യവസ്ഥിതികളിലൂടെയും Article 15 ഇപ്പോഴും ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. Article 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാതന്ത്ര്യം എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ബൈ ബൈ. കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.
8: ഗാനം ചെപ്പു കിലൂക്കണ, നാടകം മുടിയനായ പുത്രൻ, രചന ONV, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക KPSC സുലോചന, നവഗായിക സിസിലി അനിൽ.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മധുരിക്കും ഓർമ്മകളെ. നാടകം ജനനി ജന്മഭൂമി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകൻ സിയോ ആൻഡോ. നവഗായകൻ തോപ്പിൽ ആൻഡോ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം എന്തമ്മേ കൊച്ചുതുമ്പി. നാടകം മുടിയനായ പുത്രൻ. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകർ KPSC സുലോചന, ജി ദേവരാജൻ. നവഗായകർ സുധാകരൻ, മെറിൻ ഡയാന.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പള്ളിനീരാട്ടിനെ, നാടകം സീമന്തിനി, രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം MS ബാബുരാജ്, മുൻഗായകൻ ആലപ്പി ബെന്നി, നവഗായകൻ ബിമൽ പങ്കജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മിണ്ടാതിങ്ങനെ. നാടകം ബർമ ബോറൻ. രചന കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എച്ച് മെഹബൂബ്. മുൻഗായകൻ എച്ച് മെഹബൂബ്. നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം കളിത്തോഴ വരുമോ. നാടകം മലബാർ ലഹള. രചന വയലാർ രാമവർമ്മ. സംഗീതം തൃശൂർ പി രാധാകൃഷ്ണൻ. മുൻഗായിക സി എസ് രാധാദേവി. നവഗായിക ബിൻഹാ റോസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം വാനിലെ വാരുളി, നാടകം വെളുത്ത പിശാച്, രചന ഫാദർ ഓസ്റ്റിൻ OCD, സംഗീതം കുമരകം രാജപ്പൻ, മുൻഗായകർ യേശുദാസ്, ബി വസന്ത, നവഗായകർ മേരി ദാസ്, ദിലീമ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി August 3 ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ്. ക്ഷേത്രങ്ങളിൽ ഭജനയോ പ്രാർത്ഥനയോ ആയി അവതരിപ്പിക്കപ്പെട്ടു വന്ന സോപാന സംഗീതത്തിന് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചു. ദൈവം സർവവ്യാപിയാണ് എന്ന ആശയം ഉപയോഗിച്ചാണ് അദ്ദേഹം സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി യത്നിച്ചത്. അരവിന്ദൻ സംവിധാനം ചെയ്ത അമ്മ അറിയാൻ, ഗുരുവായൂർ മഹാത്മ്യം തുടങ്ങിയ ചിത്രങ്ങളിൽ ഞെരളത്ത് അഭിനയിച്ചിട്ടുണ്ട്. 1996 ഓഗസ്റ്റ് 13 80 വയസ്സിൽ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. ഞെരളത്ത് പൊതുവാളിന്റെ ഓർമ്മ ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓർമ്മപ്പൂക്കൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212168
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: കൊല്ലത്തിന്റെ ആരോഗ്യത്തിന്റെ പഞ്ച്.
6: August 1 September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവ്?

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക്

0: വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വടക്കു നോക്കി യന്ത്രം. 1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്കു നോക്കി യന്ത്രം. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചതും പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. തളത്തിൽ ദിനേശൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അപകർഷതാബോധം മൂലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സിനിമ, ജോൺസൺ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ, MG ശ്രീകുമാർ മികച്ച പിന്നണി ഗായകൻ എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. എന്ന് മാത്രമല്ല, ഈ ജനപ്രിയ ചിത്രം നിരവധി തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. കൈതപ്രം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, MG ശ്രീകുമാറിന്റെ ആലാപനം. ആ ഗാനം കേട്ടുവരാം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇലഞ്ഞിപ്പൂക്കൾ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഇഗ്നേഷ്യസ് കലയന്താനിയാണ്. സംവിധാനം സന്ധ്യാമോഹൻ. 1986 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മുകേഷ്, രതീഷ്, ശങ്കർ, ലിസി, സന്ധ്യ, രാജലക്ഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ അധ്യാപികയായ സുമിത്രയെ സീനിയർ കോളേജ് അധ്യാപകൻ അശ്ലീല ഫോട്ടോകൾ കാണിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അയാളെ കാണാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ബ്ലാക്ക്മെയിലർ കൊല്ലപ്പെടുന്നു. നായിക സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ട ബന്ധങ്ങളുടെയും നിഗൂഢതകളുടെയും ചുരുളഴിയിക്കുന്നതിലേക്ക് നയിക്കുന്നു. മധു ആലപ്പുഴയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഉത്തമ സംഗീതം. കെ ചിത്ര എന്ന അനുഗ്രഹീത ഗായികയുടെ ആലാപനം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
4: ആശാൻ ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ഹാസ്യ നാടക ചിത്രമാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ, മൃദുൽ സി എം, ഷോഭി തിലകൻ, കുടശനാട് കനകം തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആനന്ദൻ എന്ന വിഷ്വൽ ഇഫക്റ്റ് കലാകാരന്റെയും ഒരു ഫിലിം ക്രൂ അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥയാണ് ഈ സിനിമ. ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ സവിശേഷ

0: 90.4 FM. Stay tuned. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 1973 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ പി കേശവദേവിന്റെ ആയിരുന്നു. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി, സംവിധാനം ബാബു നന്ദൻകോട്. മധു, നന്ദിതാ ബോസ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. നന്ദിതാ ബോസിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. മികച്ച ഛായാഗ്രഹൻ അശോക് കുമാർ, മികച്ച ഗാനരചയിതാവ് ONV കുറുപ്പ്, മികച്ച കലാസംവിധാനം സുരേന്ദ്രൻ എന്നിവർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. കൂടാതെ വാണി ജയറാം എന്ന ഗായികയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ ആയിരുന്നു. ഈ ചിത്രം അതിന്റെ സംഗീതത്തിന് പേരുകേട്ടതാണ്. സലിൽ ചൗധരി സംഗീതം നൽകി ONV കുറുപ്പ് എഴുതിയ ഐക്കണിക് ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട്. ജാനകിയമ്മ ആലപിച്ച ഈ സിനിമയിലെ ഒരു പ്രശസ്ത നിത്യഹരിത ഗാനം.
1: മഴവിൽ കൊടി കാവടി അഴകുവിട

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗാനവീഥിയിലെ അവസാന ഗാനം അച്ചാണി ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് അച്ചാണി. 1973 ജൂലൈ 13 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. ക്ലാസിക് മലയാള ചലച്ചിത്രമായ അച്ചാണിയുടെ കഥ എഴുതിയത് പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കരേക്കുടി നാരായണനാണ്. അദ്ദേഹം എഴുതിയ

അതേ പേരിലുള്ള ഒരു തമിഴ് നാടകത്തെ അടിസ്ഥാനമാക്കിയാണ് തോപ്പിൽ ഭാസി ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഈ സിനിമയുടെ വാണിജ്യ വിജയവും അഭൂതപൂർവമായ സാമൂഹിക നേട്ടങ്ങളും മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ അച്ചാണി രവി കൊല്ലത്തെ കൊയിലോൺ പബ്ലിക് ലൈബ്രറിയുടെ നിർമ്മാണത്തിനായി സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജി ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്നു.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം

0: വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
9: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ 13 August 2:30 വരെ 1.6 meter വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. പിതൃക്കൾക്ക് സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുലാവാരം, മുണ്ടയ്ക്കൽ പാപനാശനം, അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രക്കടവിലെ ത്രിവേണി സംഗമം തുടങ്ങിയയിടങ്ങളിൽ 10,000 ആളുകൾ ബലിതർപ്പണത്തിന് എത്തി. തിരുമുലാവാരത്തും പാപനാശത്തും ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ തിരക്ക് തുടങ്ങിയിരുന്നു. തിരുമുലാവാരത്ത് ഇന്നലെ പുലർച്ചെയോടെ തിരക്ക് വർദ്ധിച്ചെങ്കിലും ചിട്ടയായ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ബലിതർപ്പണത്തിനെത്തിയവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. തിരുമുലാവാരത്ത് 3 മണ്ഡപങ്ങളിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 40 കാർമ്മികരെ നിയോഗിച്ചിരുന്നു. ഇതിനു പുറമെ 250 ജീവനക്കാരെയും നിയോഗിച്ചു. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അനുബന്ധ സൗകര്യ ചടങ്ങുകളും ചിട്ടയായി ഏർപ്പെടുത്തി. അനിയന്ത്രിതമായ തിരക്കൊഴിവാക്കാനും ഏറെ നേരം കാത്തുനിൽക്കാതെ കർമ്മം നടത്താനും ഇത് സഹായകമായി. ദേവസ്വം ബോർഡിനും പുറമെ SNDP യോഗം, തിരുമുലാവാരം ശാഖ, വിശ്വഹിന്ദു പരിഷത്ത്, ഗുരുജി സാംസ്കാരിക സമിതി എന്നിവയും ബലികർമ്മത്തിന് മണ്ഡപങ്ങൾ സജ്ജമാക്കിയിരുന്നു. വിവിധ സംഘടനകൾ, നാട്ടുകൂട്ടങ്ങൾ എന്നിവർ പ്രഭാത ഭക്ഷണവും ചുക്കുകാപ്പി എന്നിവ വിതരണം ചെയ്തു. അഷ്ടമുടി കായലിൽ അരങ്ങേറുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിന് മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുറിനെ ക്ഷണിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, NK പ്രേമചന്ദ്രൻ MP എന്നിവർ ഇന്നലെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഔദ്യോഗിക ക്ഷണപത്രം കൈമാറി. വരുന്ന കാര്യം പരിഗണിക്കാമെന്നും രാഷ്ട്രപതി അറിയിച്ചതായി പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇക്കുറി കേരളപ്പിറവി ദിനത്തിൽ November 1 ജലോത്സവം. ചാമ്പ്യൻസ് ബോർഡ് ലീഗിന്റെ ഭാഗമായി ആലപ്പുഴ പുന്നമട കായലിൽ നെഹ്റു ട്രോഫി ജലോത്സവം 22 മാർച്ച്. കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. SSLC, THSSLC, +2, VHSSC എന്നിവയിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടി വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം www.agriworkersfund.org ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് 2950183 നമ്പർ ഒരിക്കൽ കൂടി 9746822396. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെയും തിരച്ചിൽ നടത്തി. ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉച്ചവരെ തിരുമുലാവാരം കേന്ദ്രീകരിച്ച് സുരക്ഷാ ചുമതലയിലായിരുന്നു. പിന്നീട് ഫിഷറീസ് ബോർഡിൽ 10 പേരടങ്ങുന്ന ലൈഫ് ഗാർഡ് സംഘം കടലിലും കായലിലും നിരീക്ഷണം നടത്തി. മുതലപ്പുഴയിലേക്ക് പോയ നേവി സംഘവും INS കാൽപേനി കപ്പലിലും തിരിച്ചെത്തിയിട്ടില്ല. 13 ദിവസമായി നടത്തുന്ന തിരച്ചിൽ വിഫലമാണ്. വെട്ടിക്കവല സർക്കാർ ITI വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവുള്ള സീറ്റുകളിലേക്ക് 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാം. സൗജന്യ പരിശീലനത്തിനു പുറമെ സ്റ്റൈഫൻഡ്, സൗജന്യ ഉച്ചഭക്ഷണം, പ്രഭാതഭക്ഷണം എന്നിവയും ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി പണിയായുധങ്ങൾ വാങ്ങുന്നതിനായി 3000 രൂപയും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 9495100038 നമ്പർ ഒരിക്കൽ കൂടി 9495100038. സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ജില്ലാ കാര്യാലയത്തിൽ കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽ നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18-ന് 60-നും വയസ്സിനിടയിലുള്ള പ്രായമുള്ള വനിതാ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ജാമ്യരഹിത വായ്പയ്ക്ക് അപേക്ഷിക്കാം. 500,000 രൂപ കുടുംബ വാർഷിക വരുമാനമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിന് പരമാവധി 130,000 രൂപയും 3,00,000 രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിന് പരമാവധി 50,000 രൂപയും വായ്പയായി അനുവദിക്കും. പലിശ നിരക്ക് 6.5%. വിവരങ്ങൾക്ക് അതത് CDSമായോ കോർപ്പറേഷന്റെ കൊല്ലം ജില്ലാ ഓഫീസറുമായോ ബന്ധപ്പെടാം. വിശദ വിവരങ്ങൾക്ക് 0474-27646440 നമ്പർ ഒരിക്കൽ കൂടി 9496-74646-75. ഓണക്കാലത്ത് കൂടുതൽ സർവീസുകളുമായി റെയിൽവേയും KSRTCയും. കൊല്ലം ചെന്നൈ 2 ട്രെയിനുകളുണ്ട്. കൂടാതെ ഹൈദരാബാദ് കൊല്ലം, ഹുബ്ബള്ളി കൊല്ലം, ചെർലപ്പള്ളി കൊല്ലം എന്നീ സ്പെഷ്യൽ ട്രെയിനുകളും ഓണ സീസണിൽ ഓടിക്കും. ഓണക്കാലം ആഘോഷമാക്കാൻ ആകർഷകമായ യാത്രകൾ ഒരുക്കി KSRTC. 19 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഓണം യാത്രകൾ. വള്ളസദ്യ ഉൾപ്പെടുന്ന പാഞ്ചവ പാണ്ഡവ ക്ഷേത്രങ്ങളിലേക്ക് ആരംഭിക്കുന്ന ഓണക്കാല യാത്ര August 19, 29, September 1, 7, 11 എന്നീ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് യാത്ര August 19, കൊട്ടാരക്കരയിൽ നിന്ന് ആരംഭിക്കും. 17,950 രൂപയാണ് ഇതിന് നിരക്ക്. മൂന്നാർ, കാന്തല്ലൂർ, തെങ്കാശി, സുന്ദരപാണ്ഡ്യപുരം, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറ, പൊന്മുടി, കോട്ടയം, മലരിക്കൽ, ആമ്പൽപ്പാടം തുടങ്ങിയ യാത്രയും ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവോണ ദിനമായ August 26 ഓണസദ്യ അടക്കം പൊന്മുടി, ഗവി എന്നീ 2 യാത്രകളുമുണ്ട്. 27 പാലക്കാട്, നെല്ലിയാമ്പതി, വാഗമൺ, പുള്ളിക്കാനം, രാമക്കൽമേട്, കുമരകം എന്നിവ ിലേക്കും യാത്ര ഒരുക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് 9995554409 നമ്പർ ഒരിക്കൽ കൂടി 9188933739. സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി കൊല്ലം. ത്രിവർണ പതാകകളാണ് എങ്ങും നിറയുന്നത്. സ്വാതന്ത്ര്യദിനത്തിനു പിന്നാലെ എത്തുന്ന ഓണക്കാലത്തെ സ്വീകരിക്കാൻ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ദീപാലങ്കാരം കൂടിയതോടെ ഉത്സവാന്തരീക്ഷം. സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒഴിവാക്കി വേണം സ്വാതന്ത്ര്യദിനാഘോഷമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയുടെ ഉൽപാദനം, വിപണനം, പ്രദർശനം എന്നിവയ്ക്ക് നിരോധനമുണ്ട്. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. August 15 രാവിലെ 9 ആശ്രാമം മൈതാനത്ത് ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കും. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഷിബു ബേബി ജോൺ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC, സ്കൌട്ട് and guides, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും. പൂർണമായും ഹരിതചട്ടം ഉറപ്പാക്കിയാകും പരിപാടികൾ. പരേഡിന്റെ റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പരേഡിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാ സൗകര്യം ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭ്യമാക്കുന്നതിന് RTU ചുമതലപ്പെടുത്തി. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മുതൽ 115.5 മില്ലിലിറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.

Info Refah. This is Radio Santanam 90.4 FM. Stay tuned.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ഏറ്റച്ചത് കന്നഡ വ്യാപാരം. മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇന്ന് August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 August 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി August 3 ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
8: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
7: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
12: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ.

0: ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 13. ബ്രെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചതും ആസിയൻ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതും ദേശീയപാത നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 13. 1913 ഓഗസ്റ്റ് 13 ഹാരി ബ്രെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത്. ഇന്നേ ദിവസമായിരുന്നു തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയന കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ ആസിയൻ കരാറിൽ ഒപ്പുവെച്ചത് 2009 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളുമായി നികുതിരഹിത സ്വതന്ത്ര വ്യാപാരം നടത്തുന്നതിനായി ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യ ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ആസിയൻ രാജ്യങ്ങൾ. ഓഗസ്റ്റ് 13 ചിന്താമൻ റാവു ദേശ്മുഖ് റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത്. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ചിന്താമൻ റാവു ദേശ്മുഖ്. ദേശീയപാതാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചത് 1956 ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 13 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 2 ദിവസം മുൻപ് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ പുതുതായി വരച്ച അതിർത്തികളിലൂടെ ട്രക്കിംഗ് നടത്തി. ത്രിപുര വളരെക്കാലം നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്നു. 1947 ഓഗസ്റ്റ് 13 ത്രിപുരയിലെ രാജ്ഞി മഹാറാണി കാഞ്ചൻ പ്രഭദേവിയും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ലയന കരാറിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ഓഗസ്റ്റ് 13 ഫെഡറൽ കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ഹരിലാൽ ജക്കി സുൻദാസ് ഖനിയ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആധുനിക നഴ്സിംഗിന് അടിത്തറപ്പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ചരമദിനമാണ് ഇന്ന്. വിളക്കേന്ത്യ വനിത എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗലിനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 1910 ഇന്നേ ദിവസമായിരുന്നു അവർ അന്തരിച്ചത്.
4: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ

0: സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല. പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 113 8.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ 0 വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാം. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ

0: തീരുമാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രണ്ടു മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
0: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8th പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9:00 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5:00 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ

0: മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും അണ്ടർ 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന എം വി, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 Kallamode, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അഭിമാനകരമായ അംഗീകാരങ്ങളിലൊന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. 2026 July 18 പ്രഖ്യാപിക്കപ്പെട്ട 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ത്യൻ സിനിമയിലെ മികച്ച കലാസൃഷ്ടികളെയും കലാകാരന്മാരെയും ആദരിച്ചു. 2024 സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രങ്ങളെയാണ് ഇത്തവണ പരിഗണിച്ചത്. ഫീച്ചർ ഫിലിം ജൂറിയുടെ ചെയർമാൻ മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ശ്രീ ജയരാജ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ജൂറിയും വിവിധ പ്രാദേശിക ജൂറികളും ചേർന്നാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ഇത്തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഭാഗമായ മികച്ച നടനുള്ള പുരസ്കാരം 2 താരങ്ങൾ പങ്കിട്ടു. മലയാളത്തിന്റെ അഭിമാനം മമ്മൂട്ടി ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ ബഹുമതി നേടിയത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഭയവും അധികാരവും മനുഷ്യന്റെ ഉള്ളിലെ

ഇരുട്ടും ഒത്തുചേരുന്ന വ്യത്യസ്തമായ സിനിമ അഭിനയമായിരുന്നു. വളരെ നിയന്ത്രിതമായ അഭിനയത്തിലൂടെ കഥാപാത്രത്തിന് അസാധാരണമായ ആഴം നൽകിയ മമ്മൂട്ടിയുടെ പ്രകടനമാണ് ദേശീയ ജൂറിയെ ആകർഷിച്ചത്. ഈ പുരസ്കാരം പങ്കിട്ട മറ്റൊരു താരം കാർത്തിക് ആര്യൻ ആണ്. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ പാരാലിമ്പിക് സ്വർണ മെഡൽ ജേതാവായ മുരളീകാന്ത് പേഡ്കറുടെ ജീവിത കഥ പറയുന്ന ഈ സിനിമ പരാജയങ്ങളെ തോൽപ്പിച്ച ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം യാമി ഗൗതം സ്വന്തമാക്കി. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലെ ശക്തമായ പ്രകടനമാണ് ഈ നേട്ടത്തിന് അവരെ അർഹയാക്കിയത്. മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർട്ടിക്കിൾ 370 ആണ്. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൊന്നായ ആർട്ടിക്കിൾ 370 റദ്ദാക്കലിനെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ നാടകീയമായി അവതരിപ്പിച്ച രാഷ്ട്രീയ ത്രില്ലർ ആണ്. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം അമരൻ എന്ന ചിത്രത്തിലൂടെ രാജ്കുമാർ പെരിയസ്വാമി സ്വന്തമാക്കി. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതം ആസ്പദമാക്കിയ ചിത്രമാണിത്. മികച്ച സഹനടനുള്ള പുരസ്കാരം സഞ്ജയ് മിശ്രയ്ക്ക് ഭക്ഷക് എന്ന ഹിന്ദി ചിത്രത്തിലെ അഭിനയത്തിനാണ് ലഭിച്ചത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം രൂപശ്രീ വാർക്കടി മിഥ എന്ന ചിത്രത്തിനും സഞ്ജന നമിദാസ് മഹാരാജ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ലഭിച്ചു. ഒരു സിനിമയുടെ കഥ മികച്ചതാണെങ്കിലും അതിനെ മനോഹരമായ ദൃശ്യങ്ങളാക്കി മാറ്റുന്നത് ക്യാമറയുടെ കണ്ണാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ഏറെ വിലമതിക്കപ്പെടുന്ന ഒന്നാണ്. ഇത്തവണ ഈ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ ഷെഹ്നാദ് ജലാൽ സ്വന്തമാക്കി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങൾ, വെളിച്ചത്തിന്റെയും നിഴലിന്റെയും അതിഗംഭീര ഉപയോഗം, ചിത്രത്തിന്റെ ദുരൂഹമായ അന്തരീക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് അദ്ദേഹത്തിന്റെ ഛായാഗ്രഹണം വലിയ പങ്കുവഹിച്ചു. ഒരു സിനിമയിൽ ഒരു കഥയെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു എഡിറ്ററുടെ മികവാണ്. മികച്ച എഡിറ്റിംഗിനുള്ള ദേശീയ പുരസ്കാരം ഈ വർഷം ലഭിച്ചത് അമരൻ എന്ന ചിത്രത്തിനാണ്. യുദ്ധ രംഗങ്ങളിലെ തീവ്രതയും വൈകാരിക മുഹൂർത്തങ്ങളിലെ മൃദുത്വവും ഒരുപോലെ നിലനിർത്തിയ എഡിറ്റിംഗ് ഈ ചിത്രത്തിന്റെ പ്രധാന ശക്തികളിലൊന്നായിരുന്നു. ആർ കലൈവണ്ണൻ മികച്ച എഡിറ്റർ പുരസ്കാരത്തിന് അർഹനായി. ഒരു സിനിമയുടെ വികാരങ്ങളെ സംഗീതത്തിലൂടെ കൂടുതൽ ആഴത്തിലാക്കുന്ന വിഭാഗമാണ് സംഗീത സംവിധാനം. മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിന് സംഗീതം നൽകിയ ശാശ്വത് സച്ദേവിനാണ്. അതേസമയം സംഭാഷണങ്ങളില്ലാത്ത നിമിഷങ്ങളിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ വികാരം നിറയ്ക്കുന്നത് പശ്ചാത്തല സംഗീതമാണ്. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ പുരസ്കാരം അമരൻ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം നൽകിയ ജി വി പ്രകാശ് കുമാറിന് ലഭിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം മൈദാൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മനോജ് മുന്തഷിർ സ്വന്തമാക്കി. പ്രചോദനവും പ്രതീക്ഷയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ വരികൾ ആ ഗാനത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കി. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഭയ് ജോസ് പുർക്കർ നേടി. നവസാച്ചി ഗൗരി മാജി എന്ന മറാത്തി ചിത്രത്തിലെ ഖരത് ഗണപതി എന്ന ഗാനമാണ് അദ്ദേഹത്തിന് ഈ ദേശീയ അംഗീകാരം നേടിക്കൊടുത്തത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ ഗായിക വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കി. AR അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് എന്ന ഗാനമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയത്. ശക്തമായ വികാരവും വ്യത്യസ്തമായ ആലാപന ശൈലിയും ഈ ഗാനത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കി. മലയാള സംഗീത ലോകത്തിനും ഇത് വലിയ അഭിമാന നിമിഷമായി മാറി. ഒരു കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ വിശ്വസനീയമാക്കുന്നതിൽ വസ്ത്രാലങ്കാരത്തിന് വലിയ പങ്കുണ്ട്. കഥാപാത്രത്തിന്റെ കാലഘട്ടവും ജീവിത സാഹചര്യവും സ്വഭാവവും വരെ വസ്ത്രങ്ങളിലൂടെ പ്രകടമാക്കാൻ കഴിയും. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഈ വർഷത്തെ ദേശീയ പുരസ്കാരം പുഷ്പ 2 ദ റൂൾ എന്ന ചിത്രത്തിന് ലഭിച്ചു. ദീപാലി നൂറും ശീതൾ ശർമ്മയും ചേർന്നാണ് ഈ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച മേക്കപ്പിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം തെലുങ്ക് ചിത്രമായ കമ്മറ്റി കുറോളു എന്ന സിനിമയിലൂടെ പി രവികുമാർ സ്വന്തമാക്കി. മേക്കപ്പ് എന്നത് കഥാപാത്രത്തിന് ജീവൻ നൽകുന്ന ഒരു കലയാണ് എന്ന് ഈ പുരസ്കാരം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. 72nd ദേശീയ ചലച്ചിത്ര

0: പുരസ്കാരത്തിൽ മികച്ച നൃത്ത സംവിധാനത്തിനുള്ള പുരസ്കാരം വിജയ് ഗാംഗുലി സ്വന്തമാക്കി. ഹിന്ദി ചിത്രമായ സ്ത്രീ 2-ലെ ആജ് കി രാത് എന്ന ഗാനത്തിനാണ് ഈ അംഗീകാരം. ആകർഷകമായ നൃത്ത ചുവടുകളും ഊർജസ്വലമായ അവതരണവും കൊണ്ട് ഈ ഗാനം രാജ്യവ്യാപകമായി ശ്രദ്ധേയമായി. ഒരു ജനപ്രിയ ഗാനത്തെ കലാപരമായ മികവോടെ അവതരിപ്പിക്കുന്നതിനുള്ള അംഗീകാരമായാണ് വിജയ് ഗാംഗുലിക്ക് ഈ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സാധാരണ മുസ്ലിം വീട്ടമ്മയായ ഫാത്തിമയുടെ ജീവിതത്തിലൂടെയാണ് ഈ ചിത്രം മുന്നോട്ടു പോകുന്നത്. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ചിത്രമാണ്. ലളിതമായ കഥയും മികച്ച അവതരണവും കൊണ്ടാണ് ഫെമിനിച്ചി ഫാത്തിമ ഈ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത്. 2026 സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചത് 2 പേർക്കാണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ധനുഷിനും മെയ്യഴകൻ എന്ന ചിത്രത്തിലെ മികച്ച സൗണ്ട് മിക്സിംഗിന് സുരേൻ ജിക്കുമാണ് ഈ പ്രത്യേക ദേശീയ അംഗീകാരം ലഭിച്ചത്. അങ്ങനെ ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നല്ല സിനിമ വെറും വിനോദം മാത്രമല്ല, ചിന്തിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാനും നമ്മെ സഹായിക്കുന്ന ഒരു കലാസൃഷ്ടിയാണെന്നതാണ്. മികച്ച സിനിമ എന്നത് വലിയ ബജറ്റോ വമ്പൻ താരനിരയോ മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന കഥയും മികച്ച അവതരണവും ആത്മാർത്ഥമായ കലാസൃഷ്ടിയുമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദേശീയ പുരസ്കാരം നേടിയ ചിത്രങ്ങളിൽ ചിലത് നിങ്ങൾ കാണാത്തവയാണെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇവയും ചേർക്കണം. കാരണം ഇവ വെറും പുരസ്കാരം നേടിയ സിനിമകൾ മാത്രമല്ല, മികച്ച സിനിമാ അനുഭവങ്ങൾ കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇന്ന് ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. അവയവദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ട് 2026 ഓഗസ്റ്റ് 13 ആഗോളതലത്തിൽ ലോക അവയവദാന ദിനം ആചരിക്കുന്നു. 1994 രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായി 3 ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ അവയവദാന ദിനം പ്രത്യേകം ആചരിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഉയർന്ന ആവശ്യകതയും അവയവങ്ങളുടെ ലഭ്യതക്കുറവും തമ്മിലുള്ള നിർണായക വിടവ് നികത്താൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ജീവിച്ചിരിക്കുന്ന ദാതാക്കൾക്ക് വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യാൻ കഴിയും. അതേസമയം മരിച്ച ദാതാക്കൾക്ക് ഒന്നിലധികം സുപ്രധാന അവയവങ്ങളും കലകളും നൽകാൻ കഴിയും. മരണമടഞ്ഞ ഒരു ദാതാവിന് അവയവങ്ങൾ വഴി 8 ജീവൻ രക്ഷിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. കൂടാതെ ടിഷ്യൂ ദാനം വഴി നിരവധി ജീവൻ വർദ്ധിപ്പിക്കാനും കഴിയും. മരണസമയത്ത് അവയവങ്ങൾ ആരോഗ്യമുള്ളതാണെങ്കിൽ പ്രായം കണക്കിലെടുക്കാതെ മിക്ക ആളുകൾക്കും ദാനം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കാം. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യു എൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആഘോഷ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹവും അഭിമാനബോധവും വർദ്ധിപ്പിക്കാൻ ഹർഘർ തിരംഗയിലൂടെ സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, എസ് ജയശങ്കർ തുടങ്ങിയവരും ത്രിവർണ പതാക ഉയർത്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20 ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കും സഭ വേദിയായി. എന്നാൽ നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സമ്മേളന കാലയളവിലുടനീളം പാർലമെന്റ് പ്രകൃതമായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ചകൾക്ക് സർക്കാർ തയ്യാറായിരുന്നുവെന്ന്

0: സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളുടെ വരുമാനഘടനയെ ബാധിക്കില്ലെന്നും കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. പ്രധാന ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖനന മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി സംയോജിത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഖനന മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം 65% നിന്ന് 85% വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. അതേസമയം ഖനി ധാതു ഭേദഗതി ബില്ലിനെതിരായ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്നും നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിയന്തരമായി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ തുടങ്ങിയവയിലെ മികച്ച സംഭാവനകൾ മാനിച്ചാണ് 100-ലേറെ കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആധുനിക ഇന്ത്യയുടെ പ്രതിഭാശേഷിയെയും സമർപ്പണ മനോഭാവത്തെയുമാണ് പുരസ്കാര ജേതാക്കൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
2: ഭാരത് എക് ഐസേ സംസ്കൃതി സമ്പന്ന ദേശ് ഹേ യേ തോഡാ അലഗ് എക് വിശ്വ അലഗ് എക് പൃഥ്വി യേ ജോഡോ സേ ജുഡി ഹുയി ഹേ ഭാരത് ജേസേ ഭാഷായേ ജേസേ പെഹനാവേ ഖാൻപാൻ ജേസേ അലഗ് അലഗ് ഹേ ഐസേ സംസ്കൃതി ഐസേ നൃത്യ സംഗീത ഹാർ ചീജ് അലഗ് ഹേ വിവിധത ഔർ ഏക്ത കാ യേ സംബന്ധ ഹമാരി കലാകാരോ കി സബ്സേ ബഡി ശക്തിയാ ഹേ.
0: ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി റീജിയണൽ സർക്യൂട്ട് ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാത്രിയിലെ പൊതുയിടങ്ങൾ സ്ത്രീകളുടേതുമാണെന്ന സാമൂഹിക ബോധം ശക്തിപ്പെടുത്തുകയും സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സിന്റെ റാലിയുടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയുള്ള പാതയിൽ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. 30 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വാൾ ഓഫ് ഫ്രീഡം, സ്ത്രീ സുരക്ഷ ആപ്പുകളുടെയും ഹെൽപ്പ് ലൈനുകളുടെയും പ്രദർശനം, ഷീ ടീം സംവിധാനം എന്നിവയും ഉണ്ടാകും. ഭക്ഷണശാലകളും രാത്രി ചന്തയും ഒരുക്കും.
0: ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ അനുബന്ധ സംഘടനയെന്ന് യു എൻ രക്ഷാസമിതി. കഴിഞ്ഞ നവംബറിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ ഉപസംഘടനയായ AQIS ആണെന്ന് രക്ഷാസമിതിയുടെ ഭീകരവാദ നിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വികേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക ഭീകരവാദ സംഘടനയായി AQIS വളർന്നുവരികയാണെന്നും ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘടന ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്ക്വാഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. രാജസ്ഥാനിൽ ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവാഹം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ലിവിംഗ് ഇൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകീകൃത വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം.

0: ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യുഎൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: ശ്രോതാക്കൾക്ക് യുവവാണിയിലേക്ക് സ്വാഗതം.
1: യുവവാണിയിൽ ഇന്നാദ്യം അഭിനന്ദ എം കുമാർ ആലപിച്ച ലളിതഗാനം കേൾക്കാം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ.

0: സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സ്വാന്തനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. റേഡിയോ സാന്തനം 90.4 FM ഒരു പാലിയേറ്റീവ് കെയർ സംരംഭം. ഇന്നോളം ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ ഗമനം സുഗമമാക്കിയത്. തുടർന്നും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഓരോ യാത്രകളും നമ്മെ സർഗാത്മകതയിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഓരോ യാത്രകളും സമ്മാനിച്ച അറിവുകളും സൗഹൃദവും പുത്തൻ സ്ഥലങ്ങളും രുചിഭേദങ്ങളുമാണ് പ്രിയ ശ്രോതാക്കളുമായി സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കൂർഗിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ സന്ദർശിച്ച കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമത്തിലെ വേറിട്ട കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. സർവമത സൗഹാർദ്ദം മാതൃകയാക്കിയ സമാനതകളില്ലാത്ത ആനന്ദാശ്രമം സന്ദർശിച്ച ആത്മീയ അനുഭൂതി ഇപ്പോഴും ഞങ്ങളെ പിന്തുടരുന്നു. സഹജീവി സ്നേഹം തന്നെയാണ് മാധവസേവ എന്ന അടിസ്ഥാന തത്വത്തിൽ അടിയുറച്ച് പാപ്പ രാംദാസ് എന്ന ആചാര്യൻ സ്ഥാപിച്ച ആനന്ദാശ്രമം ആതുര ശുശ്രൂഷ രംഗത്ത് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിലൂടെ സേവനം നൽകുന്നു എന്ന മഹത്തായ കർമ്മം നിർവഹിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ ഗോക്കളെയും പരിപാലിക്കുന്നതിൽ കാട്ടുന്ന സേവന സന്നദ്ധതയും എടുത്തു പറയേണ്ടതാണ്. അവിടം സന്ദർശിക്കുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം നൽകുന്നുവെന്ന മഹത്തായ ധർമ്മവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഊണിനൊപ്പം ലഭിച്ച മോരിന്റെ നർമ്മണം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇനി കുടക് ജില്ലയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കർണാടക സംസ്ഥാനത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ കുടക് സന്ദർശിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. നയനമനോഹരമായ പ്രകൃതി ലാവണ്യം കൊണ്ടും എല്ലാ ഋതുക്കളിലും സമശീതോഷ്ണാവസ്ഥ സമ്മാനിക്കുന്ന കുടക് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൃഷിക്ക് തെളിനീരും ജീവജാലങ്ങൾക്ക് കുടിനീരും നൽകി കർണാടകത്തിന് തണുപ്പ് സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനവും ഈ ജില്ല തന്നെ എന്നത് സവിശേഷതകളിൽ പ്രധാനമായി കണക്കാക്കുന്നു. ഈ മലയോര ജില്ലയെ കൂർഗെന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ട മലനിരകളിൽ ഏകദേശം 1750 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടക് കർണാടകയുടെ സ്കോട്ട്ലൻഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. കാലാവസ്ഥയുടെ ആനുകൂല്യത്തിൽ ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്ന കാപ്പിയുടെ പേരിലും കുടക് അറിയപ്പെടുന്നുണ്ട്. കാപ്പിയുടെ നാടെന്ന അപരനാമമുള്ള കുടകിൻ്റെ തലസ്ഥാനം മടിക്കേരിയാണ്. ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം എന്ന നോവൽ വായിച്ചപ്പോഴാണ് മടിക്കേരി എന്ന പേര് ശ്രദ്ധയിൽ പെട്ടത്. കുശാൽ നഗർ, വിരാജപേട്ട, സോമവാരപേട്ട എന്നിവയാണ് കുടകിലെ പ്രധാന പട്ടണങ്ങൾ. മൂടൽമഞ്ഞ് തലപ്പാവ് കെട്ടിയ മലനിരകളും കാപ്പിത്തോട്ടങ്ങളും കുടകിൻ്റെ വേറിട്ട സംസ്കാരവും സൈനിക പാരമ്പര്യവും കുടകിനെ കർണാടകയിലെ മറ്റ് ജില്ലകളിൽ നിന്നും വേറിട്ടതാക്കുന്നു. കൊടവ, കന്നഡ, മലയാളം, ഇംഗ്ലീഷ് എന്നിവയാണ് കുടകരുടെ അംഗീകൃത ഭാഷകൾ. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കാവുന്നതെങ്കിലും വർഷം മുഴുവനും ആസ്വദിക്കാവുന്ന സുഖ ശീതളമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്ത് പച്ചപ്പും കോടയും കൂടുതലായതിനാൽ യാത്ര ക്ലേശകരമായിരിക്കും. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് കാസർഗോഡ് വഴി പോകുന്നതാണ് അഭികാമ്യം. 135 കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരം വിമാനത്താവളമാണ് വിദേശികൾക്ക് ആശ്രയിക്കാവുന്ന ആകാശ ഗമന മാർഗം. പശ്ചിമഘട്ട മലനിരകളുടെ വിരിമാറിൽ പച്ചപ്പിന്റെ കവിത പോലെ വിശാലമായി കിടക്കുന്ന കുടക് എക്കാലത്തും സഞ്ചാരികൾക്ക് ആനന്ദ ദർശനമേകുന്ന ഒരിടമാണെന്ന് ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ച ആളുകൾക്ക് ബോധ്യമാകും. കോടമഞ്ഞ് മൂടിയ ഗിരിശൃംഗങ്ങളും സുഗന്ധം പരത്തുന്ന കാപ്പിത്തോട്ടങ്ങളും വെള്ളി നൂല് പോലെ ആഹ്ലാദം പൊഴിച്ചൊഴുകുന്ന അരുവികളും ചേർന്ന് പ്രകൃതി തീർത്ത മനോഹാരിതയാകെ ആവാഹിച്ച കുടകിന് കർണാടകത്തിലെ സ്കോട്ട്ലൻഡ് എന്ന ഓമന പേരുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യക്കാകെ തണുപ്പും കുടിനീരും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ജന്മഭൂമി കൂടിയാണ് കുടക്. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ആത്മീയത ഇഷ്ടപ്പെടുന്നവർക്കും സാധാരണ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രമാണ് കുടക്. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ കറയറ്റ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാഞ്ഞങ്ങാടുള്ള സമാനതകളില്ലാത്ത ആനന്ദാശ്രമത്തിലെ അപൂർവ ചൈതന്യവത്തായ സേവനങ്ങളെക്കുറിച്ചും ഗോപാലനത്തിലെ വേറിട്ട കാഴ്ചകളും പറഞ്ഞിരുന്നു. ആനന്ദാശ്രമ ദർശനത്തിന് ശേഷം നേരെ പോയത് കുടക് ജില്ലയിലെ തലക്കാവേരിയിലേക്കായിരുന്നു. പശ്ചിമഘട്ട മലനിരകൾ കടന്ന് കുടകിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുളിർകാറ്റുമായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന കാറ്റ് ഏൽക്കാം. കുടകിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുടക് പ്രദേശത്ത് ആദ്യം താമസിച്ചിരുന്നവർ കുറുമ്പർ എന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം കോതവ എന്ന ജനവിഭാഗം ഇവിടെ സ്ഥിരതാമസം ആരംഭിച്ചു. കൂർഗിലെ ജനങ്ങൾ സൈനിക പാരമ്പര്യത്തിലും ധീരതയിലും പേര് കേട്ടവർ ആയിരുന്നു. ക്രിസ്തുവിന് മുമ്പ് ഗംഗ വംശവും തുടർന്ന് ചോടന്മാരും ഹൊയ്സാളർമാരും കുടക് ഭരിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. 14th century വിജയനഗര സാമ്രാജ്യം കുടകിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് ഭരണനിർവഹണം ആരംഭിച്ചു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 17th century ഹലേരി വംശം അധികാരം സ്ഥാപിക്കുന്നതുവരെ ചെറിയ ചെറിയ പ്രാദേശിക തലവന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു കുടക്. 1600s മടിക്കേരി തലസ്ഥാനമാക്കി ഹലേരി രാജാവായ രാജ ധീരരാജ കുടകിൻ്റെ ഭരണനിർവഹണം നടത്തി. കുടകിലെ ക്ഷേത്രങ്ങൾ, കോട്ടകൾ, സാംസ്കാരിക പൈതൃകങ്ങൾ എല്ലാം തന്നെ ഇക്കാലത്തെ ഹലേരി രാജാക്കന്മാരുടെ സംഭാവനകളാണ്. 18th century മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ കുടക് പിടിച്ചടക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല. 1834 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുടക് പിടിച്ചടക്കി. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇവിടെ വ്യാപകമായി കാപ്പി കൃഷി ആരംഭിച്ചത്. കാപ്പിത്തോട്ടങ്ങളുടെ പരദേശിയായ കുടകിനെ കൂർഗ് പ്രോവിൻസായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി കാപ്പിക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണല്ലോ കുടക്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കുടക് ഒരു സ്വതന്ത്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം കുടക് അന്ന് മൈസൂറായിരുന്ന കർണാടക സംസ്ഥാനത്തിൽ ലയിച്ചു. കുടകിൻ്റെ ചരിത്രം ധീരതയുടെയും സ്വാതന്ത്ര്യ സമരങ്ങളുടെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആകെ തുകയാണ്. കുടകിലെ ജനങ്ങൾ അവരുടെ പാരമ്പര്യവും പ്രത്യേക പൈതൃകവും അഭിമാനത്തോടെ ഇന്നും സംരക്ഷിച്ചു വരുന്നു. പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം, സാഹസിക അനുഭവങ്ങൾ, ചരിത്രം, സംസ്കാരം, പാരമ്പര്യ തനിമ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൂർഗ് ഒരിക്കലെങ്കിലും ഒരു യാത്രികൻ സന്ദർശിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയും. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹനദികളായ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ സഞ്ചാരങ്ങളും ഞങ്ങൾക്ക് ആനന്ദദായകവും അറിവിന്റെ പേടകം തുറക്കുന്നതുമാണ്. നാളിതുവരെ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് 100 അധ്യായങ്ങൾ പിന്നിട്ട് സുന്ദരസഞ്ചാരം നിർവിഘ്നം മുന്നേറുന്നത്. തുടർന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848555785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848555785. കോടമഞ്ഞ് തലപ്പാവണിഞ്ഞ സഖ്യാദ്രി സാനുക്കൾ പിന്നിട്ട് എത്തിച്ചേർന്ന കുടകിന്റെ ചരിത്രവും രാജഭരണത്തിന്റെ സംഭാവനയായ പൈതൃകവും ധൈര്യവും സൈനിക പാരമ്പര്യവും പറഞ്ഞിരുന്നു. വിജയനഗര സാമ്രാജ്യ ഭരണവും ടിപ്പു സുൽത്താന്റെ ആക്രമണവും പറഞ്ഞിരുന്നല്ലോ. 1834 കൊടക് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി ഒരു പ്രോവിൻസാക്കി മടിക്കേരി തലസ്ഥാനമായി പ്രഖ്യാപിച്ച് ഭരണം നടത്തി. 1947 ഇന്ത്യ സ്വതന്ത്രയായതോടെ കുടകിനെ ഒരു സംസ്ഥാനമായി പരിഗണിച്ചു. 1956 സംസ്ഥാന പുനഃസംയോജനത്തിൽ കുടകിനെ ഒരു ജില്ലയായി പരിഗണിച്ചു. അന്നത്തെ മൈസൂർ സംസ്ഥാനത്തിന്റെ ഭാഗമാക്കിയതും പറഞ്ഞിരുന്നു. കുടകിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ദക്ഷിണ ഭാരതത്തിന് പ്രകൃതി ദേവി കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ വരദാനമാണ് പശ്ചിമഘട്ട മലനിരകൾ. ദക്ഷിണേന്ത്യയുടെ ജീവനാഡിയായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1276 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരി എന്ന പുണ്യഭൂമി പശ്ചിമഘട്ട മലനിരകളിലെ ബ്രഹ്മഗിരി കുന്നിലാണ്. പ്രകൃതി ഭംഗിയാലും ആത്മീയ പ്രാധാന്യത്താലും ഏറെ പ്രശസ്തമാണ് തലക്കാവേരി. തലക്കാവേരി കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന പോലെ തന്നെ തലക്കാവേരി ക്ഷേത്രം കൊണ്ടും പ്രശസ്തമാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്തെ ക്ഷേത്രമെന്ന നിലയിൽ ഭക്തജനങ്ങളുടെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നായി തലക്കാവേരി മാറിയിരിക്കുന്നു. കാവേരി നദി ഭൂമിക്ക് മുകളിലേക്ക് ഉറവയായി ഒഴുകിയെത്തുന്ന ചെറിയ ഉറവക്കുളമാണ് കുണ്ടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ കുളം. വർഷം മുഴുവൻ ഈ കുളത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നതിനാൽ ഭക്തർ ഇതിനെ കാവേരി അമ്മയായി ആരാധിക്കുന്നു. കുണ്ടിക എന്ന ചെറിയ കുളത്തിൽ നിറയുന്ന ജലം ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന കല്യാണി എന്ന വലിയ കുളത്തിലേക്ക് ഒഴുകി ഭക്തജനങ്ങൾക്ക് സ്നാനത്തിന് അവസരം സൃഷ്ടിക്കുന്നു. ഈ കുളത്തിൽ മുങ്ങി നിവർന്നാൽ പാപമോചനം ലഭിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. വിശ്വാസം അതെന്തു തന്നെ ആയാലും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ആനന്ദാശ്രമം സന്ദർശിച്ച ശേഷം കാഞ്ഞങ്ങാട് തന്നെ താമസിച്ച ശേഷം രാവിലെയാണ് തലക്കാവേരി സന്ദർശിച്ചത്. തണുപ്പിന്റെ സുഖവുമായി എത്തിയ പ്രഭാതത്തിലെ യാത്ര ഏറെ ആഹ്ലാദകരമായിരുന്നു. കേരളം പിന്നിട്ട് കുടക് ജില്ലയിൽ പ്രവേശിച്ചതോടെ തണുപ്പിന്റെ ശക്തി കൂടിയതായി തോന്നി. കുടകിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തലക്കാവേരി പോലെയുള്ള അപൂർവ സുന്ദര ഭാഗങ്ങൾ നേരിൽ കാണുകയെന്ന അസുലഭതയും ആസ്വദിക്കാനായി. സ്നാനഘട്ടത്തിൽ നിന്നും ധാരാളം പടികൾ കയറി മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകുമായിരുന്നുള്ളൂ. രാവിലെ കുളി കഴിഞ്ഞെത്തിയ ഞങ്ങൾക്ക് കുളത്തിൽ മുങ്ങുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പോരാത്തതിന് രാവിലത്തെ തണുപ്പും. കാലു മാത്രം കഴുകി നേരെ ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറി. ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പരക്കെ അറിയപ്പെടുന്നതും ഏറെ വിശ്വസനീയമെന്ന് തോന്നുന്നതുമായ ഒരു ഐതിഹ്യം കൂടി അവിടെ നിന്ന് അറിഞ്ഞത് നിങ്ങളുമായി പങ്കിടുന്നത് ഒട്ടും അനുചിതമാകില്ല എന്ന് കരുതുന്നു. നാടിൻ്റെ സംരക്ഷണത്തിന് ഒരു നദി അനിവാര്യമാണെന്ന ചിന്ത ഉയർന്നതോടെ അഗസ്ത്യ മുനി നേരെ ബ്രഹ്മാവിനെ കാണുകയും അതിന് ആവശ്യമായ പുണ്യതീർത്ഥം വാങ്ങി തൻ്റെ കമണ്ഡലുവിലാക്കി ബ്രഹ്മഗിരി കുന്നിലെത്തി ധ്യാന നിമഗ്നനായിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ആ സമയത്ത് യാദൃച്ഛികമായി അവിടെ എത്തിയ ഗണപതി ഒരു കാക്കയുടെ രൂപം പ്രാപിക്കുകയും കമണ്ഡലുവിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പുണ്യജലം തട്ടിമറിച്ച് കളയുകയും ചെയ്തു. കമണ്ഡലുവിൽ ഉണ്ടായിരുന്ന പുണ്യതീർത്ഥം മല മുകളിലൂടെ ഒഴുകി ഒഴുകി കാവേരി നദിയായി മാറിയെന്നാണ് തലക്കാവേരിയിലാകെ പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യ കഥ. തലക്കാവേരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തുലാ സംക്രമണം. ഈ ദിവസം ക്ഷേത്രകുളത്തിൽ തീർത്ഥോത്ഭവ എന്ന അത്ഭുത പ്രതിഭാസം ഇവിടെ നടക്കുന്നുവെന്നാണ് പൊതുവെയുള്ള ഭക്തജന വിശ്വാസം. ഒരു നിശ്ചിത മുഹൂർത്തത്തിൽ കുണ്ടികയിലെ വെള്ളം തിളച്ചു മറിയും പോലെ മുകളിലേക്ക് ഉയർന്നു വരികയും നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും. ഉത്സവത്തിനെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ കാഴ്ച കാണാനായി കുണ്ടിയയ്ക്ക് ചുറ്റും തടിച്ചു കൂടുകയും ഉയർന്നു പൊങ്ങുന്ന ജലം കോരിത്തളിക്കുകയും കുടിക്കുകയും ചെയ്യുക പതിവാണ്. അഗസ്ത്യമുനി പൂജിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ശിവലിംഗമാണ് തലക്കാവേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിന് പുറമെ ഗണപതി, കാവേരി അമ്മ എന്നിവരുടെ പ്രതിഷ്ഠകളും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കുടക് വിശേഷങ്ങളുമായി എത്താം. അതുവരെ നിങ്ങളോട് വിട ചൊല്ലുന്നത് ടി സദാശിവൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽ ഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മനോഹരമായ ഒരു പിടി ഗാനങ്ങളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയത്തെ തൊടുന്ന ചില പാട്ടുകൾ എത്രയോ തവണ ലൂപ്പിലിട്ടിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ എത്രയോ നാൾ ഈ കലാകാരന്മാരെ കുറിച്ച് അറിയാതെ പോയി. പിന്നീട് ആ ശബ്ദം, ഓർക്കസ്ട്രയുടെയൊക്കെ ഒരു പാറ്റേൺ, വരികൾ, പേരുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിലും അവരുടെ കലാസൃഷ്ടികൾ തിരിച്ചറിയപ്പെട്ടു. നമ്മിലേക്ക് ശബ്ദമായും സംഗീതമായും വരികളായും ഒഴുകിയെത്തിയ കലാകാരന്മാരിലൂടെയാണ് മേഘമൽഹാർ യാത്ര ചെയ്യുന്നത്. ഒരു പിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ പാപ്പോണിന്റെ ഗാനങ്ങൾ നമുക്കിന്ന് മേഘമൽഹാറിലൂടെ ആസ്വദിക്കാം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ പാപ്പുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. പാപ്പുൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അങ്കരാഗ് മഹന്ത എന്നാണ്. 1976 നവംബർ 24 അസമിലാണ് അദ്ദേഹത്തിന്റെ ജനനം. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതവും അതിന്റെ സങ്കീർണതകളും അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് അർച്ചന മഹന്തയും പിതാവ് ബിഹു സാമ്രാട്ട് ഖഗേൻ മഹന്തയും സംഗീതജ്ഞരായിരുന്നു. സംഗീതത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബമായതിനാൽ അദ്ദേഹത്തിന്റെ ആത്മാവിലും സംഗീതം ഇഴ ചേർന്നിരുന്നു.

0: के नशाम की करारी चाय लबों से यूं चुराओगे।
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ശക്തവുമായ ശബ്ദ സാന്നിധ്യങ്ങളിൽ ഒരാളായ പാപ്പുവിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. അസമിൽ നിന്നുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ പരമ്പരാഗത സംഗീതത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാരംഭ പരിശീലനം. നാടോടി സംഗീതത്തിൽ വേരൂന്നിയ അദ്ദേഹം പോപ്പ്, റോക്ക്, ഗസലുകൾ തുടങ്ങി വൈവിധ്യമാർന്ന സംഗീത ശൈലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു.

Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ അങ്കുരാഗ് മഹന്ത നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. അദ്ദേഹം ഒരു ഗായകൻ മാത്രമല്ല, ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. അസമീസ്, ഹിന്ദി, ബംഗാളി, തമിഴ്, മറാത്തി, ഉറുദു, ബോഡോ, തിവ, പഞ്ചാബി തുടങ്ങി നിരവധി ഭാഷകളിലായി അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്. മനോഹരമായ ശബ്ദത്തോടൊപ്പം ആ പാട്ടിന്റെ ഇമോഷനും നല്ല രീതിയിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകനും സംഗീത സംവിധായകനുമായ പാപ്പോണിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 സ്ട്രിങ്സ് എന്ന സിനിമയിലെ ഓം മന്ത്ര എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മനസ്സിൽ നിന്നും മായാത്ത ഒരു പിടി ക്ലാസിക് ഗാനങ്ങളും അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ പാപ്പുവിന്റെ ശബ്ദമാധുര്യത്തിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫോക്ക് ഫ്യൂഷൻ ശബ്ദങ്ങളിൽ ഒരാളായിട്ടാണ് പാപ്പുൺ എന്ന ഗായകനെ നാം കാണുന്നത്. അസമീസ് സംഗീതത്തെ ജനപ്രിയമാക്കിയതിൽ ഈ ഒരു ഗായകന്റെ പങ്ക് വളരെ നിർണായകമാണ്. ലൈവ് മ്യൂസിക് പ്രോഗ്രാമുകളിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അസമീസ് സംഗീതത്തിന്റെ ആത്മാവ്, ഇന്ത്യയുടെ ഫോക്ക് ഫ്യൂഷൻ സംഗീതത്തിന്റെ ശക്തമായ ശബ്ദം, പാപോൺ എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ അങ്കരാഗ് മഹന്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പാപോൺ ആൻഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഫോക്ക് ഫ്യൂഷൻ ബാൻഡിന്റെ സ്ഥാപകനും പ്രധാന ഗായകനുമാണ് അദ്ദേഹം. കിഴക്കേ ഇന്ത്യയുടെ സംഗീതം ലോക ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ബാൻഡിന്റെ പ്രധാന ആശയം. ഇന്ത്യയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മ്യൂസിക് ഫെസ്റ്റിവലുകളിലും ഇവരുടെ പ്രകടനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ദ സ്റ്റോറി സോ ഫാർ, ജനാക്കി രാതി തുടങ്ങിയ ആൽബങ്ങളുടെ സൃഷ്ടാവ് കൂടിയാണ് അദ്ദേഹം. കാതിനും മനസ്സിനും ഇൻപമാർന്ന ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു മാൻ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. ഒരു വേടന്റെ കണ്ണിൽ മാൻ പെട്ടു. വേടൻ മാനിന്റെ നേരെ അസ്ത്രം തൊടുക്കുന്നത് കണ്ട് മാൻ പറഞ്ഞു, ഒന്ന് നിൽക്കണേ. വേടൻ ചോദിച്ചു, എന്താ, എന്താണ് കാര്യം? മാൻ പറഞ്ഞു, അങ്ങ് എന്നെ കൊല്ലാൻ പോവുകയല്ലേ? സാരമില്ല, ഒന്ന് തിന്നുകൊള്ളുക. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് കുറെ സമയം അനുവദിക്കണം. ഞാൻ വീട്ടിൽ പോയി ഭാര്യയെയും കുട്ടികളെയും കണ്ടു മടങ്ങി വരാം. നീ മടങ്ങി വന്നില്ലെങ്കിലോ? വേടൻ ചോദിച്ചു. മാൻ പറഞ്ഞു, ഞങ്ങൾ മൃഗങ്ങളാണ്, മനുഷ്യരല്ല. മനുഷ്യരെ പോലെ വാക്ക് മാറുന്നവരല്ല ഞങ്ങൾ. വേടൻ സമ്മതിച്ചു. മാൻ അരുവിയിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് ഓടി വീട്ടിലെത്തി. ഭാര്യയോടും കുട്ടികളോടും കാര്യങ്ങൾ അറിഞ്ഞു. മാൻ ഭാര്യയെ ഉപദേശിച്ചു, കുട്ടികളെ നീ നല്ലതുപോലെ വളർത്തണം. വാക്കു പാലിക്കുന്നതിന് വേണ്ടി ഞാൻ വേടന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്റെ മരണത്തിൽ നിങ്ങൾ ആരും ദുഃഖിക്കരുത്. ജനിച്ചാൽ ഒരിക്കൽ മരണം നിശ്ചയമാണല്ലോ. ഭാര്യ പറഞ്ഞു, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ആണിന്റെ തുണയില്ലാതെ ഞാൻ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക? അറിഞ്ഞുകൊണ്ട് വിധവയാകാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാനും അങ്ങയുടെ കൂടെ വരുന്നു. എന്നെയും വേടൻ കൊന്നോട്ടെ. മാനും ഭാര്യയും അവരവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നു. അവസാനം കുട്ടികളെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് വേടന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ കുട്ടികൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു, അച്ഛനും അമ്മയും പോയാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ പോകുന്നിടത്ത് ഞങ്ങളെയും കൊണ്ടുപോകണം. നിങ്ങളോടൊപ്പം രക്തസാക്ഷികളാകാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. അവസാനം മാൻ കുടുംബത്തോടെ വേടന്റെ അടുത്തെത്തി. വേടൻ മാനിനെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. മാൻ പറഞ്ഞു, പ്രിയപ്പെട്ട വേടാ, ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. പക്ഷേ എന്നോടൊപ്പം എന്റെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് മാത്രം. എല്ലാവരെയും ഒരുമിച്ച് കൊന്നോളൂ. വേടൻ തന്റെ മുന്നിൽ നിൽക്കുന്ന മാൻ കുടുംബത്തെ നോക്കി. വാക്കുപാലിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും മാനിന്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. വേടൻ കയ്യിൽ നിന്നും അമ്പും വില്ലും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ തല താണു. ഒന്നും ആലോചിക്കാതെ തന്നെ വേടൻ തിരിഞ്ഞു നടന്നു. അങ്ങനെ ആ മാനും കുടുംബവും രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഈ കൊച്ചു കഥ ഇഷ്ടമായില്ലേ? നാളെ വേറൊരു കഥ കേട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ. ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന നാട്ടുവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. മലയാളത്തിലെ കൊല്ലവർഷത്തിൽ ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയാണുള്ളത്. അതിൽ നാം ആധ്യാത്മികമായി കരുതുന്ന പുണ്യമാസമാണ് കർക്കിടകം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കർക്കിടക മാസം കനത്ത മഴയാൽ അടയാളപ്പെടുത്തിയിരുന്നു. പ്രകൃതിയുടെ ക്രോധം തടയാൻ ആളുകൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ഒരു മാസമായിരുന്നു അത്. ഇന്ന് കാലം ഒരുപാട് മുന്നോട്ടു പോയി. എല്ലാത്തിലും ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില പാരമ്പര്യങ്ങൾ നാം ഇന്നും പിന്തുടരുന്നു. ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം കർക്കിടകത്തോടെ ആരംഭിക്കുന്നു. ഓണത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമല്ല, ആയുർവേദ ചികിത്സയുടെയും ശരീര സംരക്ഷണത്തിന്റെയും മാസം കൂടിയാണ് കർക്കിടകം. നവോന്മേഷദായകമായ ആത്മീയ സമീപനത്തോടെ മലയാളം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിനായി കർക്കിടക മാസത്തിന്റെ അവസാന ദിവസം വരെ രാമായണം പാരായണം ചെയ്യുന്നു.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കൊല്ലവർഷത്തിലെ അവസാന മാസമായ കർക്കടക മാസത്തിന്റെ പ്രത്യേകതകളിലൂടെയാണ് ഇന്നത്തെ ഗ്രാമഭംഗിയുടെ യാത്ര. കർക്കടക മാസത്തിൽ ദശപുഷ്പം മുടിയിൽ ചൂടുന്നത് ഒരു പ്രധാന കാഴ്ചയാണ്. കറുകയെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുടിയിൽ ചൂടുക, മുക്കുറ്റി ചാന്തുണ്ടാക്കി കുറി തൊടുക തുടങ്ങിയവ ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. മുക്കുറ്റിയില കയ്യിലിട്ട് ഞെരടി നീരെടുത്ത് നെറ്റിയിൽ തൊടാറുമുണ്ട്. കർക്കടകം 12 വരെ എല്ലാ അമ്മമാരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചേമ്പ്, മത്തൻ, കുമ്പളം, തഴുതാമ തുടങ്ങിയ ഇലകളടങ്ങിയ പത്തിലത്തോരൻ വളരെ പ്രധാനമാണ് ഈ മാസത്തിൽ. മഴക്കാലത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ചൂടുള്ളതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ഭക്ഷണം അത്യാവശ്യമാണ്. താള്, ആനക്കൊടുത്തൂവ, പയറില, ചീര മുതലായവയൊക്കെ നമ്മുടെ പറമ്പിൽ യഥേഷ്ടം കിട്ടുന്നവയുമാണ്. ഈ മാസത്തിൽ വിശേഷപ്പെട്ട ഒന്നാണ് കർക്കിടക കഞ്ഞി. മുക്കുറ്റി, പൂവാങ്കുറുന്തില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധമൂല്യമുള്ള ചെടികളും ഞവരനെല്ല്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടക കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കിടക വാവ് ദിവസമാണ്.

0: പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടുന്നു. ഈ ദിവസം കാക്കകൾക്കും വലിയ പ്രാധാന്യമാണ്. പൂർവികരുടെ ആത്മാക്കൾ കാക്കകളായി മാറുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ അവയ്ക്ക് ഈ ദിവസം വെള്ളവും ഭക്ഷണവും ഒരുക്കി വെക്കുന്നു. പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിപ്പേരുണ്ടെങ്കിലും എന്തെല്ലാം സവിശേഷതകളാണ് ഈ മാസത്തിനുള്ളത്? കർക്കിടക മാസത്തിന്റെ ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ ആദ്യത്തേതായ സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 14 മുതൽ

18 വരെ അനുച്ഛേദത്തിലെ ആർട്ടിക്കിൾ 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനങ്ങളുടെ നിരോധനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 15 ഉറപ്പ് നൽകുന്നത്. മതം, വർഗം, ജാതി, ലിംഗം, ആൺപെൺ, ട്രാൻസ്ജെൻഡർ ഭേദമാണ് ഇതുദ്ദേശിക്കുന്നത്. ജനനസ്ഥലം എന്നീ 5 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം കാരണമാക്കി രാഷ്ട്രം ഒരു പൗരനോടും വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇതാണ് വിവേചനത്തിനെതിരെയുള്ള നമ്മുടെ മൗലിക അവകാശത്തിന്റെ കാതൽ. അതേപോലെ തന്നെ പൂർണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിർമ്മിച്ച് സംരക്ഷിക്കുന്നതും പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ളതുമായ കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ചും യാതൊരുവിധ വിവേചനങ്ങളും ഉപാധികളും പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 നിഷ്കർഷിക്കുന്നു. രാഷ്ട്രത്തിന് നൽകുന്ന കർശന നിർദ്ദേശമായാണ് ആർട്ടിക്കിൾ 15 മൗലികാവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത പൊതുവിടങ്ങളിലും ജാതി, മത, വർഗ, ലിംഗ, ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് പൊതുവിടങ്ങളിലുള്ള കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ പ്രവേശനത്തിനും ഉപയോഗത്തിനും ഇത്തരം വിവേചനങ്ങൾ പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. പൊതു ഇടങ്ങളിലുള്ള കടകളിലെ പ്രവേശനത്തിനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനുമൊക്കെ ജാതി, മത, വർഗ വ്യത്യാസങ്ങളുടെ പേരിൽ വിവേചനം പാടില്ല എന്ന മൗലികാവകാശം പുതുതലമുറയിൽപ്പെട്ടവർക്ക് അത്ഭുതവും അമ്പരപ്പും സൃഷ്ടിച്ചേക്കാം. നമ്മുടെ വ്യവസ്ഥിതിയിൽ നിലനിന്ന കടുത്ത അനാചാരങ്ങളിലേക്കും അതിനെതിരായി നടന്ന ഐതിഹാസിക ചെറുത്തുനിൽപ്പുകളിലേക്കും അതുവഴി നേടിയെടുത്ത ആത്യന്തികമായ വിജയത്തിലേക്കുമുള്ള ചൂണ്ടുപലകയാണ് ആർട്ടിക്കിൾ 15. ഭരണഘടന നിലവിൽ വന്ന് 74 വർഷങ്ങൾക്കിപ്പുറം ഇത്തരം ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അനുസ്മരിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയിൽ ദാഹം കൊണ്ടും നാവു വരണ്ട ഉന്നത ജാതിയിൽപ്പെട്ട ശ്രേഷ്ഠനായ ആര്യൻ അന്നത്തെ നീചജാതിയിൽ പിറന്ന ഒരു സ്ത്രീയോട് കുടിക്കാനായി ജലം ചോദിക്കുന്നു. ദാഹിക്കുന്നു ഭഗിനി, കൃപാരസ മോഹനം കുളിർ തണ്ണീര് താശു നീ ഓമലേ തരൂ. ഇത് കേട്ട അമ്പരന്ന മനോഹരിയായ ആ സ്ത്രീ ഭയത്തോടുകൂടി തിരികെ ചോദിക്കുന്നത്, അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതു. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴു മാര്യന്മാർ. ഉന്നതകുലജാതനായ ശ്രേഷ്ഠനായ ആര്യന്റെ മറുപടി ഇതായിരുന്നു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ, നാവു വരണ്ടഹോ, ഭീതി വേണ്ട, തരിക തനിക്കു നീ. ഈ വരികൾ കഴിഞ്ഞുപോയ ഇരുണ്ട കാലഘട്ടത്തിലെ കൊടും വിവേചനങ്ങളെക്കുറിച്ച് വരച്ചിട്ടിരിക്കുന്ന ഒരു നേർചിത്രമാണ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 15 തന്നെ തിരികെ വരാം. വിവേചനങ്ങൾ നിരോധിക്കുമ്പോഴും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ആർട്ടിക്കിൾ 15 രാഷ്ട്രത്തെ വിലക്കുന്നില്ല. ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1, സ്ത്രീകളും കുട്ടികളും. 2, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, അതായത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർ. ഇതിലെ 3 വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളാണ് 3. ഇതിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്കുള്ള സംവരണം, റെയിൽ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത മേഖലയിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക യാത്രാ സൗകര്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഒക്കെയും ഇതിനുദാഹരണമാണ്. ഇനിയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ പൗരന്മാർക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ആനുകൂല്യം പരിഗണിക്കാം. വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുവാദം നൽകുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 15(4) ആർട്ടിക്കിൾ 15(5). ഇതനുസരിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാർക്കും പട്ടികജാതി

0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സംവരണം നൽകുന്നതിൽ നിന്ന് ഭരണഘടന ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമതൊരു വിഭാഗത്തെ കൂടി ഭരണഘടനാ ഭേദഗതി വഴി വിദ്യാഭ്യാസ സംവരണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, EWS എന്നറിയപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ EWS വിഭാഗത്തിന് 10% സംവരണം ഉറപ്പിക്കുന്നതാണ് ഈ ഭരണഘടനാ ഭേദഗതി. 2019 103 ഭരണഘടനാ ഭേദഗതിയുടെ ഗുണഭോക്താക്കൾ മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. Article 15(5) EWS സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പ്രശസ്തമായ കേസിലെ വിധിന്യായത്തിൽ 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ EWS വിഭാഗത്തിന് നൽകിയ 10% സംവരണ ആനുകൂല്യം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരല്ല എന്നും നിലവിൽ സംവരണം ലഭ്യമായിട്ടുള്ള വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതല്ല എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊരു പ്രസക്തമായ വിധിന്യായം DP ജോഷി വേഴ്സസ് മധ്യഭാരത് എന്നതാണ്. ഈ കേസിലെ പ്രസിദ്ധമായ വിധിന്യായമനുസരിച്ച് ജനനസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം എന്നാൽ താമസസ്ഥലം കാരണമാക്കിയുള്ള വിവേചനം അല്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയുണ്ടായി. അതായത് പ്ലേസ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് റെസിഡൻസും പരിഗണിക്കുമ്പോൾ Article 15 അനുശാസിക്കുന്ന വിവേചനത്തിന്റെ പരിധിയിൽ പ്ലേസ് ഓഫ് ബർത്ത് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ തീരുമാനം. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി 1952 നടത്തുകയുണ്ടായി. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം ദുരൈരാജൻ എന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന സംവരണം SC/ST, OBC വിഭാഗങ്ങളുടെ മൗലികാവകാശമായി മാറിയത് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ Article 15 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് മനസ്സിലായല്ലോ. സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന സംവരണത്തിലൂടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രത്യേക വ്യവസ്ഥിതികളിലൂടെയും Article 15 ഇപ്പോഴും ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. Article 15 സംബന്ധിക്കുന്ന സംക്ഷിപ്ത വിവരണം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാന്തനം എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സ്വാന്തനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വടക്കുനോക്കി യന്ത്രം. 1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്കുനോക്കി യന്ത്രം. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചതും പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. തളത്തിൽ ദിനേശൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അപകർഷതാബോധം മൂലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സിനിമ, ജോൺസൺ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ, MG ശ്രീകുമാർ മികച്ച പിന്നണി ഗായകൻ എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. എന്നു മാത്രമല്ല, ഈ ജനപ്രിയ ചിത്രം നിരവധി തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. കൈതപ്രം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, MG ശ്രീകുമാറിന്റെ ആലാപനം. ആ ഗാനം കേട്ടുവരാം.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇലഞ്ഞിപ്പൂക്കൾ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഇഗ്നേഷ്യസ് കലയന്താനിയാണ്. സംവിധാനം സന്ധ്യാമോഹൻ. 1986 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മുകേഷ്, രതീഷ്, ശങ്കർ, ലിസി, സന്ധ്യ, രാജലക്ഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ അധ്യാപികയായ സുമിത്രയെ സീനിയർ കോളേജ് അധ്യാപകൻ അശ്ലീല ഫോട്ടോകൾ കാണിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അയാളെ കാണാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ബ്ലാക്ക്മെയിലർ കൊല്ലപ്പെടുന്നു. നായിക സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ട ബന്ധങ്ങളുടെയും നിഗൂഢതകളുടെയും ചുരുളഴിയിക്കുന്നതിലേക്ക് നയിക്കുന്നു. മധു ആലപ്പുഴയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഉത്തമ സംഗീതം. കെ എസ് ചിത്ര എന്ന അനുഗ്രഹീത ഗായികയുടെ ആലാപനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആശാൻ. ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ഹാസ്യ നാടക ചിത്രമാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ, മൃദുൽ സി എം, ഷോഭി തിലകൻ, കുടശനാട് കനകം തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആനന്ദൻ എന്ന വിഷ്വൽ ഇഫക്റ്റ് കലാകാരന്റെയും ഒരു ഫിലിം ക്രൂ അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥയാണ് ഈ സിനിമ. ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ സവിശേഷതയാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജ് തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. സൂരജ് സന്തോഷ് എന്ന യുവഗായകന്റെ ആലാപനം,

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 1973 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ പി കേശവദേവിന്റെ ആയിരുന്നു. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി, സംവിധാനം ബാബു നന്ദൻകോട്. മധു, നന്ദിതാ ബോസ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. നന്ദിതാ ബോസിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. മികച്ച ഛായാഗ്രഹൻ അശോക് കുമാർ, മികച്ച ഗാനരചയിതാവ് ONV കുറുപ്പ്, മികച്ച കലാസംവിധാനം സുരേന്ദ്രൻ എന്നിവർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. കൂടാതെ വാണി ജയറാം എന്ന ഗായികയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ ആയിരുന്നു. ഈ ചിത്രം അതിന്റെ സംഗീതത്തിന് പേരുകേട്ടതാണ്. സലിൽ ചൗധരി സംഗീതം നൽകി. ONV കുറുപ്പ് എഴുതിയ ഐക്കോണിക് ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട്. ജാനകിയമ്മ ആലപിച്ച ഈ സിനിമയിലെ ഒരു പ്രശസ്ത നിത്യഹരിത ഗാനം.
2: മഴവിൽ കൊടി കാവടി അഴകുവിടർ

Music with Radio Santhvanam 90.4 FM. ഗാനവീഥിയിലെ അവസാന ഗാനം അച്ചാണി ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് അച്ചാണി. 1973 ജൂലൈ 13 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. ക്ലാസിക് മലയാള ചലച്ചിത്രമായ അച്ചാണിയുടെ കഥ എഴുതിയത് പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കരേക്കുടി നാരായണനാണ്. അദ്ദേഹം എഴുതിയ അതേ പേരിലുള്ള ഒരു തമിഴ് നാടകത്തെ അടിസ്ഥാനമാക്കിയാണ് തോപ്പിൽ ഭാസി ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഈ സിനിമയുടെ വാണിജ്യ വിജയവും അഭൂതപൂർവമായ സാമൂഹിക നേട്ടങ്ങളും മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ അച്ചാണി രവി കൊല്ലത്തെ കൊയിലോൺ പബ്ലിക് ലൈബ്രറിയുടെ നിർമ്മാണത്തിനായി സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജി ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്നു.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഈ മാസാവസാനത്തോടെ പദവിയിൽ നിന്ന് പിന്മാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഔദ്യോഗിക സ്ഥാനം ഒഴിയുമെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സജീവ ശബ്ദമായി ലെവിറ്റ് തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. 27 വയസ്സിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെന്ന അപൂർവ നേട്ടത്തിന് ഉടമയാണ് കരോലിൻ ലെവിറ്റ്. ഇൻസ്ട്രുമെന്റ് പാനലിലെ സോഫ്റ്റ്വെയർ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് 5,8354 വാഹനങ്ങൾ ടൊയോട്ട അമേരിക്കയിൽ തിരിച്ചു വിളിച്ചു. പ്രധാനമായും 2025-26 മോഡൽ ടൊയോട്ട കാംറി ഹൈബ്രിഡ് വാഹനങ്ങളെയാണ് ഈ റീകോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിനായി വാഹനങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സോഫ്റ്റ്വെയർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുമെന്ന് ടൊയോട്ട അറിയിച്ചു. വാഹന ഉടമകൾക്ക് 2026 സെപ്റ്റംബർ 21 മുതൽ റീകോൾ സംബന്ധിച്ച അറിയിപ്പുകൾ അയച്ചു തുടങ്ങും. പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടന്ന ഫൊക്കാന അന്തർദേശീയ കൺവെൻഷനിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചത് ശ്രദ്ധേയമായി. പ്രവാസി മലയാളികളുടെ ജീവിതവും വാർത്തകളും ലോകത്തിന് മുന്നിലെത്തിക്കുന്നതിൽ ദീർഘകാലമായി സ്തുത്യർഹമായ സേവനം നടത്തിയ മധു കൊട്ടാരക്കര, ജോസ് കാടാപ്പുറം, സുനിൽ ട്രൈസ്റ്റാർ, ജോർജ് ജോസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ് US പ്രതിനിധി കൃഷ്ണകിഷോർ, ഷിജോ പൌലോസ് എന്നിവരെയാണ് ഫൊക്കാന ആദരിച്ചത്. മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണിയും ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും സന്നിഹിതരായിരുന്നു. വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ 3 തവളവർഗ്ഗങ്ങളിലൊന്നിന് മലയാളി സാമൂഹിക പ്രവർത്തകയുടെ പേരും. അമ്മച്ചിയെന്ന് സ്നേഹപൂർവ്വം അറിയപ്പെട്ടിരുന്ന മലയാളി സാമൂഹിക പ്രവർത്തക പരേതയായ പത്മിനി വർക്കിയുടെ സ്മരണയ്ക്കാണ് ഒരിനം തവളവർഗത്തിന് അമ്മച്ചി എന്ന് പേരിട്ടിരിക്കുന്നത്. ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ രാജിവെച്ചു. ടാറ്റ ട്രസ്റ്റ് ബോർഡ്, ടാറ്റ സൺസ് വാർഷിക പൊതുയോഗം എന്നിവ നടക്കാനിരിക്കെയാണ് രാജി. 10 വർഷമായി ചെയർമാനായി തുടരുന്ന ചന്ദ്രശേഖരൻ കാലാവധി പൂർത്തിയാകുന്ന 2027 ഫെബ്രുവരി 20 വരെ സ്ഥാനത്ത് തുടരാൻ സന്നദ്ധത അറിയിച്ചു. ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് 2016 സൈറസ് മിസ്ത്രിയെ ഒഴിവാക്കിയതിനെ തുടർന്നാണ് ചന്ദ്രശേഖരൻ സ്ഥാനത്തെത്തിയത്. ചൈനയിലെ സാമ്പത്തിക പരിഷ്കരണ വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ഷൂ റോങ്ജി അന്തരിച്ചു. ബുധനാഴ്ച രാവിലെ ബെയ്ജിംഗിലായിരുന്നു അന്ത്യം. 1990s ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിഷ്കരണ വിപ്ലവം ഷൂവിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായ മേഖലയിൽ കടുത്ത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി അതിവേഗ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. 1998 മുതൽ 2003 വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. സർക്കാർ കമ്പനികളെ ലാഭകരമാക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടി ചൈനയെ ലോക വ്യാപാര സംഘടനയിൽ അംഗമാക്കുന്നതിലും പങ്കുവഹിച്ചു. കൊല്ലം പുനലൂർ ഉരുക്കുന്ന സ്വദേശി കാനഡയിലെ ഒന്റാറിയോയിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. പെരുവ മാന്താനത്തേൽ സാമ മാക്സ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഐമനം കോട്ടയം ബസേലിയോസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ പറമ്പിൽ പി കുര്യൻ ജോൺ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വരാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.